സമയം 10:31 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി കേൾക്കാം. ആദ്യഗാനം ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി അനു മാലിക് എഴുതി ഈണമിട്ട ഗാനം. പാടിയത് ഉദിത് നാരായൺ, അൽക്കായാഗ്നിക്.

അടുത്ത ഗാനം കാർത്തിക് പാടിയത് അയാൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന ന. മുത്തുകുമാർ, സംഗീതം ഹാരിസ് ജയരാജ്.

മൺസൂൺ എന്ന ചിത്രത്തിനു വേണ്ടി സാധനാ സർഗം ഭവദേവ് എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിയൊരു തമിഴ് ഗാനം ഹരീഷ്, രാഘവേന്ദ്ര, രേഷ്മ എന്നിവരുടെ ശബ്ദത്തിൽ. വരികൾ എഴുതിയത് സ്നേഹൻ, സംഗീതം ഭരദ്വാജ്, ചിത്രം ഓട്ടോഗ്രാഫ്.

0: ചിത്രമഞ്ജരിയെ തുടർന്ന് കേൾക്കാം ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം.
1: നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര ചിത്രീകരണം.

0: ചേച്ചി.
1: നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര, ചിത്രീകരണം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്.
2: നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6:30 കലാക്ഷേത്ര മഹേശ്വരി രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
10: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
11: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
10: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
6: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

0: ഓഫറുകളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
0: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ അപ്ലൈ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 9188219983. നമ്പർ ആവർത്തിക്കാം: 9188219983.
10: ഈ ഓണം കെ ചേട്ടനൊപ്പം
0: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
11: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
12: 20 കാറുകൾ,
11: 25 സ്കൂട്ടറുകൾ,
12: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
11: 1,00,000 രൂപ വീതം 100 പേർക്ക്
12: ബമ്പർ സമ്മാനമായി BMW കാർ,
11: അങ്ങനെ 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: സാഫ് മുഖേന 2026-27 സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്ന ബദൽ ജീവനോപാധി പദ്ധതിയിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ മത്സ്യത്തൊഴിലാളി വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ്, സാഫ് ജില്ലാ നോഡൽ ഓഫീസ്, മത്സ്യഭവനുകൾ, സാഫിന്റെ വെബ്സൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 24 വൈകുന്നേരം 5 മണിവരെ അതത് മത്സ്യഭവനുകളിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 81-29-64-49-19. 81-29-64-49-19. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
13: ആകാശവാണി FM വാർത്തകൾ.
9: രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളുണ്ട്. ഓണത്തിരക്കിൽ പകർച്ചവ്യാധികൾക്കെതിരായ ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ചേർന്ന നടപടികൾ വ്യാപകമാക്കണമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഓണാവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നടയ്ക്കും. അവധിക്ക് ശേഷം 31 ഓഗസ്റ്റിനാണ് സ്കൂൾ തുറക്കുന്നത്. സംസ്ഥാനത്ത് ഓണത്തിന് മുൻപേ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച 3 ജില്ലകളിലും ശനിയാഴ്ച 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇറാൻ അധീന സമുദ്ര ഇടനാഴിയുടെ നിയന്ത്രണം വൈകാതെ US പരിധിയിലാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനെ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കടലിൽ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരൻ കാസർകോട് സ്വദേശി അഖിൽ ജോയന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇതുസംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർകോട് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തകർത്താണ് മോഹൻ ബഗാന്റെ ഫൈനൽ പ്രവേശം.
13: ആകാശവാണി FM വാർത്തകൾ.
9: സമയം 11 മണി കഴിഞ്ഞ 2:32 ചിത്രമഞ്ജരി തുടരുന്നു. അടുത്ത ഗാനം ഇഷ്ക് എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു, ഉദിത് നാരായൺ, കവിതാ കൃഷ്ണമൂർത്തി, അൽക്ക യാഗ്നിക് എന്നിവർ ചേർന്ന് പാടിയത്. റാഹത്ത് ഇന്ദോറിയുടെ വരികൾ, അനു മാലിക്കിന്റെ സംഗീതം.

0: വിശ്വരൂപം എന്ന ചിത്രത്തിനു വേണ്ടി കമൽഹാസൻ എഴുതിയ വരികൾ. ഈണം നൽകിയത് ശങ്കർ എഹസാൻ ലോയ്. ഗായകർ കമൽഹാസനും ശങ്കർ മഹാദേവനും സംഘവും.
1: പണിത്തിടുവായ പാപൈവിറകം പരുകിടുവായ ആയർദമ്മായ നീവ ആയർദമ്മായ

ചിത്രമഞ്ജരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഉദിത് നാരായൺ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ചിത്രം ദിൽ തോ പാഗൽ ഹേ. ഗാനരചന അനന്ത് ബക്ഷി, സംഗീതം ഉത്തം സിംഗ്.

0: नहीं ओढ़ा, इस ख्याल से नहीं ओढ़ा कि ये विदेशी माल है। हसरत एक सच्चे मजहबी इंसान थे। उन्होंने नात और मनकबत के अलावा श्री कृष्ण की शान में भी अशार लिखे हैं।
1: मथुरा कि नगर है आशिकी का, दम भरती है आरजू उसी का, बरसाना ओ नंदगांव में भी देख आए हैं जलवा हम किसी का, पैगामे हयात जाविदा था हर नगमा कृष्ण बांसुरी का।
0: अंग्रेज हुकूमत को हसरत मोहानी की सियासी सरगर्मियां कतई पसंद नहीं थी। 1913 में उनका प्रेस जब्त कर लिया गया। 1916 में उन्हें दोबारा जेल भेज दिया गया। 1918 में रिहाई मिली तो आजादी की जिद्दोजहद में फिर मसरूफ हो गए। हसरत मुकम्मल आजादी का मुतालबा करने वाले हिंदुस्तान के पहले मुजाहिदे आजादी थे। हसरत मोहानी को तीसरी बार 22 अप्रैल 1922 को 2 साल के लिए जेल भेजा गया। 1942 में हसरत कानपुर से यूपी असेंबली के मेंबर चुने गए और फिर पार्लियामेंट के मेंबर हुए। तहरीके आजादी के सिलसिले में उन्हें रईसुल एहरार के लकब से याद किया गया। उनका इंतकाल 13 मई 1951 को लखनऊ में हुआ। आज वो फिरंगी महल लखनऊ के कब्रिस्तान अनवार बाग में दफन है।
2: श्रोताओं, अभी आपने सुना कार्यक्रम हसरत मोहानी, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत को
3: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
4: उमंग उमंग उमंग उमंग।
5: श्रोताक्കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. സമയം 12 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
5: ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര ഗവൺമെന്റ്. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് ക്വാട്ട പ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. മെറ്റൽ ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. ഇന്നലെ മഹാബലിപുരത്ത് സതേണൻസ് സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. സഹകരണ മേഖലയിലെ ആശ്വാസ് 2026 പദ്ധതിയിലൂടെ ഏകദേശം 100 കോടിയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ നടത്തിയെന്ന് മന്ത്രി എം ലിജു. പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ MPമാരെയും MLAമാരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയാൻ എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴി ലഹരിക്കടത്ത് തടയാൻ സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കി. കുമളി ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന ആരംഭിച്ചു. ഡൽഹിയിൽ ഡിജിറ്റൽ അറസ്റ്റിലൂടെ വിമുക്ത സൈനികന്റെ കയ്യിൽ നിന്നും 15.5 ലക്ഷം തട്ടിയ കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര പോലീസ് എന്ന വ്യാജേന പ്രതികൾ സൈനികനെ ഫോണിൽ ബന്ധപ്പെട്ട് പണം തട്ടുകയായിരുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലേക്ക് തിരികെ മാറ്റി. ഉത്കണ്ഠാരോഗം കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ ഇസ്ലാമാബാദിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലെ FIH ഹോക്കി ലോകകപ്പിന്റെ 2ാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം.
6: ആകാശവാണി FM വാർത്തകൾ.

സമയം 12 മണി കഴിഞ്ഞ 3:25. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം, അധ്യാപകരും രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസ് പങ്കെടുക്കുന്നു. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, പച്ചക്കറിയും ചെണ്ടുമല്ലിയും, ഓണത്തെ വരവേൽക്കാൻ ഒരു വീട്ടമ്മയുടെ കാർഷിക വസന്തം, പള്ളിപ്പുറം സ്വദേശി ആശാ ദേവദാസിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 FM ഇവനിംഗിൽ നിലവറ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കുമായി.
1: ഈ ഓണം കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ്. 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
4: എന്നാ ഞാനും വരുന്നളയാ.
0: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
9: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
8: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
9: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
10: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ADHD ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി PF മാത്യൂസിന്റെ കഥ തമിഴൻ. സൗമ്യ പി ആർ നടത്തുന്ന പ്രഭാഷണം ഓണച്ചൊല്ലുകൾ. പൂജ പി ബാലസുന്ദരത്തിന്റെ കവിതകൾ ഏതാവോ സുഖം പുതുവർഷം. 10:00 ഉസ്താദ് വിലായത്ത് ഹുസൈൻ ഖാന്റെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
11: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
12: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
13: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
14: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425125.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.

0: റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
3: ഈ
5: ഓണം കെ ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
0: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളംമാരുടെ മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 65 രൂപ, ചില്ലറവില 73 രൂപ. മറുനാടൻ മൊത്തവില 65 രൂപ, ചില്ലറവില 70 രൂപ. പയർ നാടൻ 72 രൂപ, 77 രൂപ. മറുനാടൻ 45 രൂപ, 50 രൂപ. ചേന നാടൻ 46 രൂപ, 52 രൂപ. മറുനാടൻ 44 രൂപ, 50 രൂപ. മരച്ചീനി നാടൻ 28 രൂപ, 32 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീരപ്പച്ച, ചീരച്ചുവപ്പ് 38 രൂപ, 42 രൂപ. കുമ്പളങ്ങ 31 രൂപ, 37 രൂപ. ഞാലിപ്പൂവൻ 82 രൂപ, 89 രൂപ. പാളയംതോടൻ 32 രൂപ, 36 രൂപ. പൂവൻ 65 രൂപ, 72 രൂപ. റോബസ്റ്റ 32 രൂപ, 36 രൂപ. ബീട്രൂട്ട് 54 രൂപ, 60 രൂപ. വെണ്ടയ്ക്ക 52 രൂപ, 57 രൂപ. ചുരയ്ക്ക 36 രൂപ, 42 രൂപ. പാവയ്ക്ക 52 രൂപ, 57 രൂപ. വഴുതന 40 രൂപ, 45 രൂപ. ക്യാബേജ് 38 രൂപ, 45 രൂപ. കത്തിരിയുരുണ്ടത് 40 രൂപ, 45 രൂപ. ക്യാരറ്റ് 75 രൂപ, 82 രൂപ. കോളിഫ്ലവർ 45 രൂപ, 50 രൂപ. കൊത്തമര 40 രൂപ, 42 രൂപ, ക്ഷമിക്കണം, 45 രൂപ. കൂർക്ക 50 രൂപ, 55 രൂപ. ചേമ്പ് വലുത് 68 രൂപ, 75 രൂപ. ചേമ്പ് ചെറുത് 45 രൂപ, 50 രൂപ. വെള്ളരി 22 രൂപ, 26 രൂപ. മുരിങ്ങക്കായ 38 രൂപ, 45 രൂപ. ബീൻസ് 74 രൂപ, 80 രൂപ. ഇഞ്ചി 176 രൂപ, 182 രൂപ. പച്ചമുളക് 50 രൂപ, 57 രൂപ. കറിനാരങ്ങ 66 രൂപ, 72 രൂപ. ചെറുനാരങ്ങ 4 രൂപ, 5 രൂപ. കോവയ്ക്ക 52 രൂപ, 57 രൂപ. മാങ്ങ പച്ച 60 രൂപ, 67 രൂപ. സവാള 46 രൂപ, 52 രൂപ. ചെറിയ ഉള്ളി 90 രൂപ, 95 രൂപ. ഉരുളക്കിഴങ്ങ് 35 രൂപ, 40 രൂപ. മത്തൻ 24 രൂപ, 28 രൂപ. പീച്ചിങ്ങ 60 രൂപ, 67 രൂപ. പടവലം 48 രൂപ, 55 രൂപ. തക്കാളി 28 രൂപ, 35 രൂപ. അമരപ്പയർ 48 രൂപ, 55 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. തയ്യാറാക്കിയത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ.
7: ും
3: ജോലിയിലൊരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, കാവാലം നാരായണ പണിക്കരുടെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30

0: ായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: അടുത്ത ഗാനം പി. സുശീലാദേവി പാടിയത്. ഗാനശില്പികൾ ചുനക്കര രാമൻകുട്ടി, ജോസ്.

0: ഇനി ലളിതഗാനം കേൾക്കാം. 6:20 മധുരം ഗീതത്തിൽ.
1: നീരെ ഓണക്കൂടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ 14 മുതൽ 25 വരെ.
0: ലവ് ഇൻ 70s, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

വെൽക്കം. ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം, ലവ് ഇൻ 70s. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ 70s, ഓഗസ്റ്റ് 27, ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം 4.

നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇല്ലോണം വല്ലോണം നല്ലോണം പി യുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര, ചിത്രീകരണം.

0: നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര ചിത്രീകരണം, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്.
1: ഇപ്പോൾ സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0477225676 0477225676.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
6: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
5: 9447007786.
7: ഹൈ, ഇപ്പോ വിട്ടവളി കാക്കിലാണെന്നാണ് പർച്ചേസ് ആക്കിയത്. ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കസ്റ്റമർ സപ്പോർട്ട് അടിപൊളിയായിരുന്നു.
8: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
9: ഈ ഓണം കെ ചേട്ടനൊപ്പം
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
1: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽസ് അധ്യാപകരെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447523238 9447523238.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
12: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്, ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം, മാസോണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം

0: 5G. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം, ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്, വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, THSLC, +2, VHSE പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള ധനസഹായത്തിന് ഈ മാസം 31 വൈകിട്ട് 5 മണി വരെ ജില്ലാ ഓഫീസ് വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന് www.agriworkersfund.org സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 0481258506 0481258506. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:36. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും.

0: തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണവിപണികൾ സജീവമായതോടെ സദ്യയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ, സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
0: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർ സംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
0: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപവും എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപവുമാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. 2003 മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട അബ്ദുൽ സലാം വധശ്രമക്കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 കഠിന തടവും 10,000 പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000 കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
0: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന

ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റൽ വീനിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയലിന്റെ ഭൌതിക ശരീരം ഈ മാസം 24-ന് കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാല, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 76 പോയിന്റ് ഉയർന്ന് 77,614-ലും നിഫ്റ്റി 14 പോയിന്റ് വർദ്ധിച്ച് 24,246-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 117,680 രൂപയും ഗ്രാമിന് 14,710 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു.
1: പ്രവേശന പരീക്ഷകൾ ഇന്നത്തെ കാലത്ത് സമസ്ത വിദ്യാഭ്യാസ മേഖലയിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങളാണ് പ്രവേശന പരീക്ഷകളിൽ ഉപയോഗിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 4-5 ഉത്തരങ്ങളുണ്ടാകും. അതിൽ ഒരെണ്ണം മാത്രമാകും ശരി. വിദ്യാർത്ഥി ഏറ്റവും ശരിയായ ഉത്തരം തന്നിരിക്കുന്ന ചോയ്സിൽ നിന്ന് കണ്ടെത്തണം, അത് മാർക്ക് ചെയ്യണം. വിവരണാത്മക പരീക്ഷകളിൽ മാർക്കിടുമ്പോൾ വ്യക്തിഗത വ്യതിയാനം സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. അതേസമയം മൾട്ടിപ്പിൾ ചോയ്സുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വസ്തുനിഷ്ഠ പ്രവേശന പരീക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത് കണ്ടെത്തി മാർക്ക് ചെയ്യണം. മൂല്യനിർണയം എപ്പോഴും കമ്പ്യൂട്ടർ അധിഷ്ഠിതവുമായിരിക്കും, അതുകൊണ്ട് മാർക്കിൽ വ്യക്തിഗത വ്യതിയാനം ഉണ്ടാകില്ല. അതേസമയം ഉത്തരം തെറ്റിയാൽ നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കും, അതുകൊണ്ട് ഏതെങ്കിലും ഉത്തരം നൽകാൻ കഴിയില്ല. നന്നായി അറിയാതെ ഒരു ചോദ്യത്തിന് ഉത്തരം മാർക്ക് ചെയ്താൽ നിർദ്ദിഷ്ട വിദ്യാർത്ഥിക്ക് നെഗറ്റീവ് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും, അത് മൊത്തം മാർക്കിനെ കുറയ്ക്കും. വിഷയങ്ങൾ വളരെ വിശദമായി വസ്തുനിഷ്ഠമായി പഠിച്ചാൽ മാത്രമേ പ്രവേശന പരീക്ഷയ്ക്ക് നല്ല സ്കോർ വാങ്ങാൻ കഴിയുകയുള്ളൂ. വ്യക്തിഗത പഠനത്തിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ട് പ്രവേശന പരീക്ഷയിൽ നല്ല സ്കോർ വാങ്ങാൻ പ്രയാസമായിരിക്കും. പ്രവേശന പരീക്ഷയുടെ പരിശീലന ക്ലാസ്സുകളിൽ ചേർന്ന് പരിശീലനം നേടണം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് രാജ്യത്തുടനീളം പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങൾ ഉടലെടുത്തത്. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ ഓരോ വിഷയത്തിലെയും വിവിധ അധ്യായങ്ങളെ കേന്ദ്രീകരിച്ച് തിയറി ക്ലാസ്സും ദിവസവും മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയും ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും പരിശീലന കേന്ദ്രങ്ങളിൽ അവർ പൂർത്തീകരിക്കും. സ്വാഭാവികമായും ഇത്തരത്തിൽ പരിശീലനം നേടുന്ന കുട്ടി നിർദ്ദിഷ്ട വിഷയങ്ങളിൽ പ്രാവീണ്യം നേടും. അങ്ങനെ അവർ നിർദ്ദിഷ്ട പ്രവേശന പരീക്ഷയിൽ ഉയർന്ന സ്കോർ നേടി അഡ്മിഷൻ നേടും. കുട്ടികളിൽ മാനസിക സമ്മർദ്ദം എങ്ങനെയുണ്ടാകുന്നുവെന്ന് നോക്കാം. പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളിൽ

കടുത്ത മത്സരാധിഷ്ഠിത അന്തരീക്ഷമായിരിക്കും നടമാടുന്നത്. ദിവസവും നടത്തുന്ന പരിശീലന പരീക്ഷകളിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ദൈനംദിനം മുൻപിൻ സീറ്റുകളിലേക്ക് മാറി മാറി ഇരിക്കേണ്ടി വരും. ഒരു ദിവസം മാർക്ക് കുറഞ്ഞാൽ തന്റെ സ്ഥാനം മുൻ സീറ്റിൽ നിന്ന് പിൻസീറ്റിലേക്ക് മാറ്റപ്പെടും. ഇത് ഓരോ കുട്ടിയിലും മത്സരാധിഷ്ഠിത മനോഭാവവും അന്യസ്പർദ്ധയും ഉത്കണ്ഠയും സൃഷ്ടിക്കും. അങ്ങനെ അവർ പോരുകാളകളെപ്പോലെ പരസ്പരം മത്സരിക്കും. ഇതുതന്നെയാണ് പരിശീലന കേന്ദ്രങ്ങളുടെ ഉദ്ദേശവും. മത്സരത്തിന് ആനുപാതികമായി കുട്ടികളുടെ ഉത്കണ്ഠയും വർദ്ധിക്കും. അങ്ങനെ കടുത്ത മത്സരവും അതിന് ആനുപാതികമായി സൃഷ്ടിക്കപ്പെടുന്ന സംഘർഷം നിറഞ്ഞ അന്തരീക്ഷവുമായിരിക്കും പരിശീലന കേന്ദ്രങ്ങളിൽ നടമാടുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ട്രെയിനിംഗ് കേന്ദ്രങ്ങളിലെ പരിശീലനം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ മത്സര പരീക്ഷകളിൽ അവർ പിന്നോക്കം പോകും. ഇത്തരമൊരു പ്രതിസന്ധിയിലാണ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും. പരിശീലന കേന്ദ്രങ്ങളിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന മത്സരാധിഷ്ഠിത അന്തരീക്ഷം എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്നതാണ് മുഖ്യ വിഷയം. അതിന് പരിശീലന കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാർ തയ്യാറാകണം. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങൾ തമ്മിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിന് തയ്യാറാകുകയുമില്ല. പരമാവധി കുട്ടികളെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും പരമാവധി റിസൾട്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടതെല്ലാം അവർ ചെയ്യും. പരിശീലന കേന്ദ്രങ്ങളിലെ ഈ അശാസ്ത്രീയ സമീപനം നിയന്ത്രിക്കുന്നതിന് രാജ്യത്തെ നിയമം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം മത്സരാധിഷ്ഠിത അന്തരീക്ഷവും വർദ്ധിച്ചു വരുന്ന മാനസിക ഉത്കണ്ഠയും താങ്ങാനാവാതെ കുറച്ച് കുട്ടികളിൽ ഉത്കണ്ഠാരോഗവും വിഷാദരോഗവും സൃഷ്ടിക്കപ്പെടും. അങ്ങനെ അവർ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്തപ്പെടും. കടുത്ത മാനസിക സമ്മർദ്ദം നേരിടാനാകാതെ കുട്ടികൾ ആത്മഹത്യ പ്രവണതയും ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. വീടുകളിൽ മാതാപിതാക്കളുടെ സമീപനവും പ്രധാനമാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി സ്കോറുകൾ പരിശീലന കേന്ദ്രങ്ങൾ നേടുന്നില്ലെങ്കിലും അവർക്ക് സ്നേഹവും പരിഗണനയും നൽകി അവരുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പ്രധാന പരീക്ഷയ്ക്ക് നല്ല സ്കോർ നേടിയില്ലെങ്കിലും ജീവിതം അവസാനിക്കയില്ല എന്ന സന്ദേശമാണ് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് നൽകേണ്ടത്. നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് വീട്ടിൽ ഇടമുണ്ടാകും എന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകണം. പ്രവേശന പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നതാണ് അടുത്ത വിഷയം. പഠനത്തിന് മൊത്തം ലഭ്യമായ പഠന കാലയളവിനെ 3 റൗണ്ടായി നമുക്ക് തിരിക്കാം. 1-ാം റൗണ്ടിൽ ഗഹനമായ പഠനത്തിന്റെ കാലമാണ്. ഓരോ വിഷയങ്ങളിലെയും വ്യത്യസ്ത വിഷയ അധ്യായങ്ങൾ വിശകലനം ചെയ്ത് വസ്തുനിഷ്ഠമായി സ്വയം പഠിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ് ആദ്യ പടി. മാതൃകാ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതാത് പഠിച്ച അധ്യായങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. സമയമില്ല എന്ന കാരണത്താൽ കുട്ടികൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന പ്രവൃത്തി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അത് ശരിയായ രീതിയല്ല. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും 1-ാം റൗണ്ട് പൂർത്തിയാക്കുക. 1-ാം റൗണ്ടിൽ പഠിക്കുന്ന ടോപ്പിക്കിന്റെയും വർക്കൗട്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലും പ്രധാനമായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 2-ാം റൗണ്ട്. 2-ാം റൗണ്ടിൽ പഠിച്ച ടോപ്പിക്കിന്റെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളുടെയും 2-ാം റൗണ്ട് നടത്തുക. ഒപ്പം മാതൃകാ ചോദ്യങ്ങളും പഴയ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ക്രോസ് റെഫറൻസ് ചെയ്യുക. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ 1-ാം റൗണ്ടിൽ സ്വയം തയ്യാറാക്കിയ നോട്ട് ഉപയോഗപ്പെടുത്തി റെഫറൻസ് നടത്തുക. 3-ാം റൗണ്ട്. 3-ാം റൗണ്ടിൽ 2-ാം റൗണ്ടിലെ പ്രവർത്തനം ആവർത്തിക്കുക. ഈ ഘട്ടത്തിൽ തയ്യാറാക്കിയ നോട്ടുകൾ റെഫർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് റെഫർ ചെയ്യണം. അത് പിന്നീടൊരു സമയത്തേക്ക് മാറ്റിവെക്കരുത്. ചിലപ്പോൾ നമ്മൾ പിന്നീട് റെഫർ ചെയ്യാനായി മാറ്റിവെച്ച ചോദ്യമാകും പരീക്ഷയ്ക്ക് വരിക. 3-ാം റൗണ്ട് പൂർത്തിയാകുന്ന വേളയിൽ സ്വയം തയ്യാറാക്കിയ നോട്ടിനെയും വർക്കൗട്ട് ചെയ്ത ചോദ്യങ്ങളെയും അധികരിച്ച് വളരെ ചെറിയൊരു കുറിപ്പ് ഓരോ വിഷയത്തിനും പ്രത്യേകമായി തയ്യാറാക്കുക. അടുത്തതായി ഫൈനൽ റൗണ്ട്. ഫൈനൽ റൗണ്ട് 3-ാം റൗണ്ടിൽ തയ്യാറാക്കിയ കുറിപ്പ് ഉപയോഗിച്ച് പരീക്ഷയുടെ തൊട്ടു മുൻപുള്ള ഒരാഴ്ച പുനരാവർത്തനം നടത്തുക. പരീക്ഷയുടെ 3-4 ദിവസങ്ങൾ മുതൽ ഒരാഴ്ച വരെ ഇത്തരത്തിൽ ഫൈനൽ റൗണ്ടിനായി നമ്മൾ ആദ്യ സമയം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കേണ്ടതുണ്ട്. ഈ അവസാന റൗണ്ടിൽ ചോദ്യങ്ങൾ റെഫർ ചെയ്യേണ്ടതില്ല. ഫൈനൽ റൗണ്ട് കാലത്തിൽ നമ്മൾ സ്വയം തയ്യാറാക്കിയ ചെറുകുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇവിടെ നമ്മൾ വിശദീകരിച്ച രീതിയിൽ 1, 2, 3 റൗണ്ടുകൾ വരെ നീളുന്ന വിശദമായ പഠന രീതി ആസൂത്രണം ചെയ്ത് ടൈം ടേബിൾ തയ്യാറാക്കി ആദ്യഘട്ടത്തിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒടുവിൽ ഫൈനൽ റൗണ്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ചെറുകുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനൽ റിവിഷൻ നടത്തുക. തീർച്ചയായിട്ടും ഈ രീതിയിൽ ശാസ്ത്രീയമായ പഠന രീതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കുട്ടികളും അവരെ സഹായിക്കുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മെച്ചപ്പെട്ട പരീക്ഷ സ്കോർ നേടുന്നതിനും സഹായകരമായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടി വിശ്രമവും വ്യായാമവും മതിയായ ഉറക്കവും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്.
ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുന്നതിനായി നിജപ്പെടുത്തി വയ്ക്കുക. ഒപ്പം 1 മണിക്കൂർ

0: വിശ്രമത്തിനും വിനോദത്തിനും വ്യായാമത്തിനുമായി മാറ്റിവെക്കുക. ആ സമയം കൂടി പഠിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. മറിച്ച് വിശ്രമവും വ്യായാമവും നമ്മുടെ മനസ്സിന് അത്യന്താപേക്ഷിതമാണ്. മാത്രവുമല്ല, അത് നമുക്ക് ഉണ്ടായേക്കാവുന്ന മാനസിക പിരിമുറക്കം കുറയ്ക്കുന്നതിന് സഹായിക്കും. തുടർന്ന് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. പ്രത്യേകിച്ച് സെക്യൂരിറ്റി റീസൺസിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയുടെയും ഭാഗമായി നടത്തുന്ന ഫ്രിസ്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ധരിക്കേണ്ട വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച്, മറ്റ് ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ നിബന്ധനകൾ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായി പാലിക്കുക. ആ സമയത്ത്, ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത്, ഒരു വലിയൊരു ആൻസൈറ്റി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ കാണേണ്ടതാണ്. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ ആദ്യം എന്ന ക്രമത്തിൽ ഉത്തരമെഴുതുക. രണ്ടാം റൗണ്ടിൽ ചിന്തിച്ച് ഉത്തരം എഴുതുന്ന ചോദ്യങ്ങൾ കേന്ദ്രീകരിക്കുക. ഒട്ടും അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതായിരിക്കും നല്ലത്. ഈ സമീപനം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുന്നതിന് സഹായകരമായിരിക്കും. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കുട്ടിയെ കടുത്ത രീതിയിൽ ചോദ്യം ചെയ്ത് മനസ്സിലാക്കുന്ന രീതി മാതാപിതാക്കൾ വെച്ച് പുലർത്താറുണ്ട്. ഇത് കുട്ടികളിൽ ഉത്കണ്ഠ സൃഷ്ടിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇത്തരമൊരു രീതി ഉപേക്ഷിക്കുകയാണ് നല്ലത്. റിസൾട്ട് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാൻ കുട്ടിയും മാതാപിതാക്കളും തയ്യാറാവുക. എന്തു വന്നാലും നേരിടാമെന്ന മാനസിക നില നേടിയെടുക്കുക. അതായിരിക്കും കുട്ടിക്കും മാതാപിതാക്കൾക്കും നല്ലത്.
1: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
3: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ

0: വിശദമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെയടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും അടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24-നാണ് തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്ക് ആവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ശീലയംപെട്ടിയിലെ 100 കണക്കിന് ഏക്കറിലാണ് റോസ്, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണ വിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
1: 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും.

0: ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3rd വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളനാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 1 മണി കഴിഞ്ഞ് 46 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: ആവണിപ്പൊന്നു ഞാൻ

0: ഒരു ഓണക്കാലത്തെ അവിസ്മരണീയമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ്. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം പ്രിയ സംഗീത സംവിധായകൻ അൽഫോൻസ് സാറിനും സ്നേഹസ്വാഗതം. തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വേളയിൽ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് ആരംഭിക്കാം.
1: എനിക്ക് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മകൾ എപ്പോഴും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്നതിനടുത്ത് കാച്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഈ അമ്പലക്കുളങ്ങൾ, ഒത്തിരി അമ്പലങ്ങളുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ പൂക്കൾ പറിക്കാനായിട്ട് പോവും. ഇതെല്ലാം പറക്കി കൊണ്ടുവന്ന് പൂക്കളം ഇടുകയും അങ്ങനെ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓരോ ഓർഗനൈസേഷൻസ് ഓരോരോ ജംഗ്ഷനിൽ പൂക്കളമിടും. എന്നിട്ട് ഭയങ്കര പാട്ട് അവിടെ പ്ലേയിങ്ങും. അപ്പം അതൊരു ഈ സമയമാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കും ഇതെല്ലാം കാണാനും ഒക്കെ. പിന്നെ അതുപോലെ കുമ്മാട്ടിക്കളി, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറീസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ദുബായിൽ ജോലിക്കായിട്ട് പോയി. അവിടെ ഒരു റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വീണ്ടും ശക്തമായിട്ട് വന്നത്. ഓണത്തിൻ്റെതായ പാട്ടുകൾ കമ്പോസ്

0: ഏജൻസിയും ഓണപ്പരിപാടികൾക്ക് മ്യൂസിക് കൊടുക്കണം. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണസമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മിക്കവാറും യാത്രകളായിരിക്കും.
1: ഇനി നമുക്ക് ആവണി പൊന്നൂഞ്ഞാലിലെ ആദ്യ ഗാനത്തിലേക്ക് കടക്കാം.
0: എന്റെ പാട്ടുകള് വെച്ച് പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട്, എങ്കിലും രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് മനസ്സിൽ. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത പാട്ടുകളാണ്. എസ്പെഷ്യലി ജലോത്സവം എന്ന ചിത്രത്തില് കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, ഈ പാട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഈ പാട്ടിന് കിട്ടിയത് കേരളത്തിന് പുറത്തും. ഇപ്പം നമ്മൾ പല പ്രോഗ്രാമുകൾക്കായിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ US യൂറോപ്പിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഡാൻസായിട്ട് അല്ലെങ്കിൽ പാട്ടായിട്ട് ആളുകൾ ഈ പാട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേരനിരകളാടും. ആ പാട്ടിൽ തുടങ്ങിയാലോ?
1: ഓക്കെ.

0: ഈ ഒരു ഗാനത്തിന്റെ പിറവിയെ കുറിച്ച്.
1: ഈ പാട്ട് ബി ആർ പ്രസാദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജലോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കമ്പോസിഷനായിട്ട് വന്നിരുന്ന സമയത്ത് സിബി സാർ കഥയെല്ലാം പറഞ്ഞു തന്നു. അപ്പം അതിനിടയിൽ ഓരോ പാട്ടുകളുടെ സിറ്റുവേഷൻ എല്ലാം പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് സിബി സാറ് ചോദിച്ചു, അൽഫോൻസ് കുട്ടനാട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടില്ല. അപ്പം കുട്ടനാട് കാണാതെ എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്? കാര്യം ഇതിനകത്ത് ഓരോ സീനുകളും എസ്പെഷ്യലി താറാവിൻ കൂട്ടം അങ്ങനെ അങ്ങനെ അവിടുത്തെ പ്രത്യേകതകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ ഫുള്ളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസാദേട്ടനും ഞാനും പ്രൊഡ്യൂസേഴ്സും പാടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ചെന്നു വഞ്ചിപ്പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടു, അവരുടെ കുറേ വായ്ത്താരികളും കാര്യങ്ങളെല്ലാം കേട്ടു. ഇതിനകത്തൊരു വഞ്ചിപ്പാട്ടുണ്ട്, ഇറത്തവും തരികിടത്തവും തക്കിടത്ത താരക പൊടി പൊടി എന്ന് പറഞ്ഞിട്ട് എം ജി ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കൊക്കെ ഉള്ള കുറേ എലമെൻസൊക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യാനായിട്ട് ഇരുന്നു. അതുവരെയ്ക്കുള്ള പാട്ടുകളെല്ലാം ടിപ്പിക്കൽ ഒരു ഓണത്തിൻ്റെ സ്റ്റൈലിലുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ ചായയിലാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൂട്ട് പിടിച്ചാൽ എങ്ങനെയാണ്, ഒരു സജഷൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വന്ന്, നമുക്ക് സരസ്വതി രാഗം, സരസ്വതി രാഗം സാധാരണ അങ്ങനെ ഇതിന് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞങ്ങൾ ആലോചിച്ച് അത് ശരിയാണല്ലോ, ഒരു ചേഞ്ച് നല്ലതായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. പാട്ടിൻ്റെ ട്രെൻഡൊക്കെ പതുക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം നമ്മൾ ജലോത്സവത്തിലെ പാട്ടുകളെല്ലാം തന്നെ ആ ഒരു കുറച്ചൊരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സൗണ്ടിങ്ങിൽ കുറച്ച് പുതിയത് കൊണ്ട് അങ്ങനെ ഇതിലാണ് ചെയ്തത്. പാട്ട് നല്ല വൈറലായി, പാട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങ് ഗ്രോ ചെയ്തു, എല്ലാവരും അത് ഏറ്റെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര ഒരു ലാൻഡ് മാർക്ക്, ഒരു കോമ്പോസിഷനായിട്ട് അത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം.
0: അതുപോലെ മലയാള സിനിമയിലേക്ക് വലിയൊരു തരംഗമായിട്ടാണല്ലോ അങ്ങ് കടന്നു വന്നത്.
1: വെള്ളിത്തിരയാണ് ശരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ഫിലിമി കോമ്പോസിഷൻ. വെള്ളിത്തിരയിലെ പാട്ടുകൾക്ക് ഭദ്രൻ സാറ് തന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ ഉള്ളിൽ ആ വിഷ്വൽ ശരിക്കും വരും സാറ് ആ കഥ പറയുമ്പോഴത്തേക്കും, എനിക്കതൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഭദ്രൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടാ നീ ഇത്രയും നാൾ പല ആൽബംസ് നീ ചെയ്തിട്ടുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ ഇനി ഒരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഏത് ഇൻസ്ട്രുമെന്റലിസ്റ്റ് വേണമെങ്കിൽ നിനക്ക് തിങ്ക് ചെയ്യാം. ഞാൻ കഥ പറയുമ്പോഴാണെങ്കിലും അൺലിമിറ്റഡ് ഓപ്ഷൻ ആയിരിക്കണം എന്ന് എൻ്റെ മനസ്സിൽ വരേണ്ടത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേറിട്ടൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അന്നത്തെ പാട്ടുകളെല്ലാം തന്നെ. ഉദാഹരണം പറഞ്ഞ കുടമുല്ലക്കടവിൽ സുജാത ചേച്ചി പാടി, നീ മണിമുഖില് പി ജയചന്ദ്രൻ ചിത്ര ചേച്ചി പാടി, ഹൃദയ സഖി എന്നുള്ള പാട്ട് ഹരിഹരൻ സാറ് പാടി, അതുപോലെ പച്ചമാങ്ങ എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവനും ചിത്ര ചേച്ചിയും കൂടി പാടി. എനിക്ക് ഒരു പുതുമുഖ സംഗീത സംവിധായകൻ എന്നുള്ള ഒരു രീതിയിനേക്കാളപ്പുറത്ത് വളരെ അക്സെപ്റ്റഡ് ആയിട്ട് നല്ല ലാവിഷായിട്ട് എന്നെ പാട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. അപ്പോൾ പാട്ട് എഴുതാൻ വന്ന ഷിബുചേട്ടനായിക്കൊള്ളട്ടെ, കൈതപ്പുറം തിരുമേനി ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രേസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ഡയറക്ടർ സംസാരിക്കുന്നത്, നമുക്കിത് അതിൻ്റെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയല്ലോ, ഈ പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ ഒരു മാങ്ങ കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ പോലും ഇതിനകത്തൂടെ പാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നു. അത് ശരിക്കും ഞാനൊരു ഡമ്മി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ തിന്നാതെ നീ കൊണ്ടുപോകാടാ, ഞാൻ ചുമ്മാ വെറുതെ ഇതിലിട്ടതാ. ചോദിച്ചാൽ നമുക്ക് മാങ്ങ കളയണ്ട, മാങ്ങ ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് പച്ചമാങ്ങയാക്കാം എന്ന് പറഞ്ഞ അങ്ങനെയാണ് അത് വന്നത്. അതിനകത്തൊരു ചെട്ടി മദ്ദളം ചവിട്ടി ഒരു ഭാഗമുണ്ട് ഒരു പാട്ടിനകത്ത്, അത് തൃശ്ശൂരത്തെ ഒരു ഫേമസ് സംഭവമാണ്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് കയറ്റണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രണ്ട് പാട്ടുകൾ എന്ന് പറഞ്ഞ ഹൃദയ സഖിയും നീ മണിമുകിലാടകൾ എന്നുള്ള പാട്ടും.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: അപ്പച്ചൻ പാട്ട് പാടുന്ന ആളാണ്, തബല വായിക്കും, ഹാർമോണിയം വായിക്കും, പള്ളിയില് ക്വയർ മാസ്റ്റർ ആയിരുന്നു. അപ്പച്ചൻ തന്നെ കമ്പോസ് ചെയ്യും പാട്ടുകള്. കെ ജോസഫ് തമ്പി എന്നാണ് പേര്. സബ് എഞ്ചിനീയർ ആയിരുന്നു ലെറ്റ്സിറ്റി ബോർഡിൽ. അപ്പോ അപ്പച്ചൻ തന്നെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കും. ആ കുഞ്ഞിലെ മുതൽ ആ ഒരു പഠനം കിട്ടി കർണാട്ടിക് മ്യൂസിക്കിന്റെ. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചന്റെ ബ്രദർ കെ പോൾ, അദ്ദേഹം ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിരുന്നു. ഔസപ്പച്ചൻ മാഷായിട്ടും ജോൺസൺ മാസ്റ്ററായിട്ടും മോഹൻ സിത്താര ഇവരൊക്കെ കൂടെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. വലിയൊരു മ്യൂസീഷ്യനായിരുന്നു തൃശ്ശൂരത്തെ. അപ്പോൾ ഇളയപ്പനാണ് സജസ്റ്റ് ചെയ്ത് നല്ലൊരാളുടെ അടുത്ത് വിട്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ മങ്ങാട്ടെ നടേശൻ എന്ന് പറഞ്ഞ് തൃശ്ശൂർ

0: റേഡിയോ ഉണ്ടായിരുന്നു. സോറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കുക. അപ്പൊ ഞാൻ ഒരു നാലാം ക്ലാസ്സോ അങ്ങനെ ഉള്ളു. ഞാനൊരു ഡിഗ്രി കഴിയുന്നവരെ മാഷിന്റെ ശിഷ്യനായിരുന്നു. എന്റെ ഒരു വളർച്ചയുടെ എല്ലാ കാലഘട്ടം അറിയാവുന്ന മാഷാണ്. നടശ മാഷയുടെ ഒരു പഠനത്തിന്റെ പ്രത്യേകത, നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വെസ്റ്റേൺ മ്യൂസിക്കിലേക്കും ബാൻഡ് അതുപോലെ വെസ്റ്റേൺ ബാൻഡും അങ്ങനെ വേറൊരു ലെവലിലേക്ക് ഞാൻ പോയി. ഒരു 10 വർഷത്തോളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കർണാടകത്തിന്റെ ഒരു മൂഡ് വിട്ട് വേറെ ജോണറുകളും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പല മേഖലകളൊക്കെ അങ്ങനെ അന്വേഷിച്ച് കുറെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കർണാടകത്തിന്റെ ഇതിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊരു MA ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടായി കർണാടിക് മ്യൂസിക്കില്. ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു, പക്ഷെ അന്ന് ഞാനൊരു മ്യൂസിക് പ്രൊഫഷനായിട്ട് എടുക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടില്. അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം മുളയിലേ നുള്ളി കളഞ്ഞു. പക്ഷെ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് MA ചെയ്യണം.
1: അതിനു മുന്നേ പഠിച്ചത് എന്തായിരുന്നു?
0: ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് BSc മാത്തമാറ്റിക്സ്, MCA കഴിഞ്ഞ് ആണ് ദുബായില് ജോലിക്ക് പോകുന്നതൊക്കെ. അവിടുന്ന് നാട്ടിൽ വന്ന് സിനിമയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ ഉണ്ട്, സ്കൂൾ ഓഫ് ഡ്രാമ. അവിടെ മറ്റ് ഡിഗ്രി ചെയ്ത ആൾക്കാർക്കും മ്യൂസിക് ചെയ്യാം, MA ചെയ്യാം. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ജലജവർമ്മ ടീച്ചർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റുമോ ക്ലാസ്സിന്? അവിടെ റെഗുലർ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം ടീച്ചറെ എങ്ങനെയെങ്കിലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ടാണ് MA ചെയ്യാനായിട്ട് പോയത്. പക്ഷെ അതെനിക്ക് ഒത്തിരി ഉപകാരമായി. കാര്യം ഞാൻ വരനെ ആവശ്യമുണ്ടെന്നുള്ള സിനിമ ചെയ്ത സമയത്ത് എനിക്ക് അതിനകത്തൊരു ക്ലാസിക്കൽ കോമ്പോസിഷൻ ചെയ്യാൻ പറ്റി.

0: ഇങ്ങനെ ഒരു പാട്ട് അതിനകത്ത് കമ്പോസ് ചെയ്തു. അപ്പൊ അത് ഫുള്ളി ഒരു കർണാട്ടിക് ബേസ് ചെയ്തിട്ടായിരുന്നു, കാപ്പി രാഗം ബേസ് ചെയ്തിട്ട് ചെയ്തത്. അതൊക്കെ ചെയ്യാൻ പറ്റിയത് അത് പഠിച്ചത് കൊണ്ടാണ്. എല്ലാവരും സാധാരണ എന്നെ പറ്റി പറയും അയാള് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആളല്ലേ എന്ന് പറയും. ഞാൻ കൂടുതൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ എന്റെ ബേസ് മുഴുവൻ കർണാട്ടിക്കിലാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയും കുറെയൊക്കെ ഞാൻ എൻ്റെ കൂടെ, എൻ്റെ അനിയൻ ഹിന്ദുസ്ഥാനി സിത്താറിസ്റ്റാണ്, അവന് ബി എക്കും എം എക്കും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ അവൻ സിത്താർ വായിക്കുന്ന പോൾസൺ എന്നാണ് പേര്. ഇപ്പോൾ ഒരുവിധ എല്ലാ കോൺസേർട്ടുകളിലും ഫിലിം സോങ് ഇതിലൊക്കെ പോൾസനാണ് സിത്താർ വായിക്കുന്നത്.
1: വരനെ ആവശ്യമുണ്ട് എന്ന ഈ ഒരു ഫിലിമിലെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഒരു കർണാടിക്കല്ലേ,
0: ഒരു കർണാടിക്ക
1: അത് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കേ.

0: ഓരോ പടത്തിന്റെ സിറ്റുവേഷൻസ് വേറെ രീതിയിലാണ് പ്രചോദിപ്പിക്കുന്ന ഓരോരോ. ഇപ്പൊ വെള്ളിത്തിരി പോലെയല്ല ജലോത്സവത്തിന് വന്നത്, മഞ്ഞു പോലൊരു പെൺകുട്ടി പടം ചെയ്തപ്പോ കമൽ സാറിന് നിർബന്ധമായിരുന്നു അതൊരു വെസ്റ്റേൺ സ്റ്റൈല് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, എം ഐ ഡ്രീമിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ പാട്ട് പാടിയിട്ടാണ് സൈനോര വന്നത്. ഈ റീസെന്റ്ലി ചെയ്തൊരു സിനിമയുണ്ട് സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്,
1: അതാണ് ഒ ടി ടിയിൽ ഒരുപാട് ഹിറ്റായത്. അതിലെ പാട്ടുകളും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു അല്ലേ?
0: അതൊരു ചാർലി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് അതിനകത്ത് ഇവോൾവ് ചെയ്ത് വന്നു. ഈ കോവിഡ് ഇങ്ങനെ അങ്ങോട്ട് തീരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ സിനിമയുടെ ഒരു ഇത് വരുന്നത്. അപ്പോ ഞാൻ സാധാരണ കമ്പോസ് ചെയ്യുന്ന പോലെയല്ല, ചാർലി വന്ന് എന്റെ മുറിയിൽ വന്നിരിക്കും, ഞാനൊരു ലൈൻ ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ അതിന്റെ എൻഡിലൊന്നും മാറ്റം വരുത്താവോ. ആദ്യമൊക്കെ ഭയങ്കര ഇറിട്ടേഷനായിരുന്നു, കാര്യം നമ്മളൊരു സാധനം ഇങ്ങോട്ട് ചെയ്ത് തുടങ്ങണുള്ളൂ. അപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ അഭിപ്രായം. പക്ഷെ അത് ശരിക്കും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റി അതിലെ പാട്ടുകൾ. എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട് അതിനകത്ത്.
1: സൈനോരയെ കൂടാതെ മറ്റ് ആരൊക്കെ പാടിയത്?
0: ഈ സിനിമയ്ക്കകത്ത് ഞാനും മൃദുലയാണ് പ്രധാനമായിട്ടും പാടിയിരിക്കുന്നത്. പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്, ഇവർ രണ്ടുപേരും ഒരു കഫേയിൽ വരുന്നൊരു സീനുണ്ട്. ആ കഫേയിൽ വരുമ്പോ ഞാനും സിത്താരയും ഇരുന്ന് പാടുന്നതായിട്ടാണ് സിനിമയിലെ രംഗം.
1: അങ്ങനെ അഭിനയിക്കുക കൂടി
0: ചെയ്തു.
1: അതായിരുന്നു ആദ്യത്തെ അഭിനയം?
0: ആദ്യ അഭിനയം മഞ്ഞു പോലൊരു പെൺകുട്ടിയിലായിരുന്നു. ഞാന് ലാലു ലക്സിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അത് ലാലു ലക്സ് അവിടെ പെൺകുട്ടികൾ വന്ന് അവർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന അടുത്ത് ഞാൻ ഇപ്പുറത്ത് ഞങ്ങൾക്കും ഐസ്ക്രീം മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അതിലെ പാട്ടൊന്ന്.

0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
5: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളിയാ.
7: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ബിഗ് ബിയില് ഒരു വാക്കും മിണ്ടാതെ ആ പാട്ടില് ഡ്യൂറ്റ് ആയിട്ട് ആണ് ഫസ്റ്റ് പാട്ട്. മൃദുലയുടെ സിത്താരയുടെ ഫസ്റ്റ് പാട്ട് എന്റെ പാട്ടായിരുന്നു, അതിശയ എന്ന് പറഞ്ഞ സിനിമയില്. പിന്നെ ശ്രേയ ഘോഷലിന്റെ ആദ്യത്തെ മലയാളം പാട്ട് വിട പറയുകയാണ്.

ശ്രേയഘോഷല് അങ്ങനെ ഇതുവരെയും മലയാളത്തിൽ ഇതുവരെയും പാട്ട് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ശ്രേയഘോഷലിന്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ആൽബം വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ്, പക്ഷെ ആ സിനിമ നടന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അതിലൊരു സോങ് ഉണ്ടായിരുന്നു, അത് ശ്രേയ കൊണ്ട് പാടിച്ച നല്ലതായിരിക്കും എന്ന് വെച്ച് ഞാനത് പാടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പുള്ളിക്കാരി ഒരു മലയാളം ക്ലാസ് കുറേ സമയം എടുത്തതിന് ശേഷം പാടാൻ വേണ്ടി കയറുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ശ്രേയജി ഞാനത് പഞ്ചിൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞപ്പം ആൾ പറഞ്ഞു, പഞ്ചിനൊന്നും ചെയ്യേണ്ട, ഐ വോണ്ട് ടു ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ടുഗെദർ അറ്റ് വൺസ് വൺ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മുഴുവൻ വീണ്ടും പാടി. അപ്പോൾ അന്നേരം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരി കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കും എന്ന്. അങ്ങനെയാണ് ബിഗ് ബി വന്ന സമയത്ത് അമലിനോട് പറഞ്ഞപ്പോൾ അമൽ പറഞ്ഞു അവർക്കും സന്തോഷമായി. അങ്ങനെയാണ് ഈ പാട്ട് അതിനകത്തോട്ട് വരുന്നത്.

0: ഈ ജീവിതത്തിനും കരിയറിനും ഇടയ്ക്കുണ്ടായ ചില മറക്കാനാവാത്ത നിമിഷങ്ങളെക്കുറിച്ച്, ആ ഒരു അനുഭവങ്ങൾ, അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദന ആവുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ ചില സമയത്ത് നമ്മൾ വഴിമുട്ടുന്ന അനുഭവങ്ങളുണ്ടാവും. പക്ഷേ നമ്മളുടെ വാതിലുകൾ അടഞ്ഞു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നറിയത്തില്ല. എസ്പെഷ്യലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ, എസ്പെഷ്യലി ഫ്രീലാൻസ് ഇൻഡിപെൻഡൻറ്റ് ഒരു മ്യൂസിക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് ഒരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഗിറ്റാറ്, നല്ല വെയിറ്റുള്ള ഗിറ്റാറായിരുന്നു, തണുപ്പുള്ള സമയമായിരുന്നു, ഞാൻ ഗിറ്റാർ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ ഇടയ്ക്ക് ചാടി, പല പ്രാവശ്യം ഇങ്ങനെ ചാടി ഞാൻ പെർഫോം ചെയ്തപ്പോൾ ഈ ഗിറ്റാറിൻ്റെ സ്ട്രാപ്പ് വന്നടിച്ചിട്ട് എൻ്റെ നെർവ് കംപ്രസ്ഡ് ആയിപ്പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്തിട്ട് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് ഞാനൊരു 4 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് എല്ലാ പ്രൊജക്റ്റും ക്യാൻസൽ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വന്ന സിനിമകളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എൻ്റെ ലൈഫിലൊരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു ഡെസ്പെറേറ്റ് അല്ലെങ്കിൽ ഒരു നിരാശയിലേക്ക് പോകേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് കുറെ കൂട്ടുകാരും, ആ സമയത്താണ് എനിക്കൊരു ദൈവവിശ്വാസം, ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ വഴി നടത്തുന്നൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചു. അങ്ങനെ ഞാൻ കുറേയും കൂടി ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ആവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിലൊരു നന്മയുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ കുറെ തിരിച്ചറിവുകൾ എനിക്ക് കിട്ടിയത് ആ സമയത്ത്. അപ്പൊ നമ്മൾ അവിടെ എന്താ വേണ്ടത് വെച്ചാൽ അവിടെ ട്രസ്റ്റ് ചെയ്യുക, ദൈവന്റെ കൂടെയാണ്, ദൈവം ആ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കുന്നത്. ഇത് എൻ്റെ ഒരു പക്ഷെ എൻ്റെ റെസ്റ്റിനാകാം, അല്ലെങ്കിൽ എൻ്റെ ചില കാര്യങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും. അങ്ങനെ ഞാനത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മിറാക്കുലസ് സംഭവം ഉണ്ടായത് ആ സമയത്താണ് എ ആർ റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ അതുവരെ ഞാനൊരു പാട്ടുകാരനായിട്ട് പോലും അങ്ങനെ തിരിച്ചറിയപ്പെട്ടിട്ടില്ലേ. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോന്ന് ഒരു കോള് വരിക, അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ എന്നെ കൊണ്ട് പാടിക്കണമെന്ന്. ഏത് പടാണെന്ന് ചോദിച്ചപ്പോൾ വിണ്ണൈത്താണ്ടി വരുവായി. അങ്ങനെ ചെന്നൈ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു പാട്ട് പടത്തിൽ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിന് തോന്നാണ് ഒരു പാട്ട് കൂടി കമ്പോസ് ചെയ്യണം, അപ്പോൾ അത് പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലിറിക് പോലും എഴുതിയിട്ടില്ല. അങ്ങനെ കൈതപ്പുറം തിരുമേനി വരികൾ എഴുതുന്നു, ഓൺ ദ സ്പോട്ട് സ്റ്റുഡിയോയിൽ ഇരുന്ന് കമ്പോസ് ചെയ്ത് ഞാൻ പാടുന്നു. മലയാളത്തിലാണ് ലിറിക്സ്. അങ്ങനെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് സ്ക്രിപ്റ്റിൽ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്ത് ഈ പാട്ട് പടത്തിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് പാട്ടായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്, മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമല്ല പാട്ടുകാരനും കൂടെയായിട്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാഠം അതാണ്, നമ്മളൊരു സ്ഥാനത്തിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ തീർന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിലും നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു ട്രസ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ആ പോക്ക് എന്നെ സംബന്ധിച്ചത് ഒരു വലിയ പോക്കായിരുന്നത്. കാര്യം

ഞാൻ റഹ്മാൻ സാറിൻ്റെ കൂടെ വേൾഡ് മുഴുവൻ ടൂർ ചെയ്തു. മരിയ കാരി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു വേൾഡ് ഫേമസ് സിംഗറിൻ്റെ ട്രെയിനർ കം സ്റ്റേജ് ഡയറക്ടറുടെ കൂടെ ഞാൻ അവിടെ പെർഫോം ചെയ്തു. അതുപോലെ ലയണൽ റിച്ചി എന്ന് പറയുന്ന വലിയ സിംഗറിൻ്റെ ഡ്രമ്മറിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഷക്കീറയുടെ പെർക്കഷനിസ്റ്റിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തു. ഇതൊക്കെ നമ്മളെ സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംഭവമാണ് സംഭവിക്കുന്നതിന് ശേഷം.

0: കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ. ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അതുപോലെ പാട്ട് കമ്പോസ് ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത മാനസികാവസ്ഥകളാണല്ലോ. ഇതിൽ ഏതാണ് അങ്ങേക്ക് കൂടുതൽ ആത്മാവ് നൽകിയിട്ടുള്ളത്?
4: രണ്ടും രണ്ട് രീതിയിലാണ്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് രീതിയിലുണ്ടാവും. ഇപ്പൊ ഒന്നെങ്കിൽ ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മൂഡ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റൽ ഒരു ബാക്കിങ്. ഇപ്പൊ വിട പറയുകയാണോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടല്ല ആദ്യം വന്നത്, എനിക്ക് ഇങ്ങനെ ഗിറ്റാറിന്റെ ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് ട്യൂണ് വരുന്നത്. ചിലത് നമുക്ക് വരി നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. യാ, ഓഫ് കോഴ്സ് അതിൻ്റെ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ബൗണ്ടഡ് അല്ല. ഇപ്പോൾ ഒരിക്കൽ നമ്മളൊരു സോങ് ചെയ്ത് കഴിയുമ്പോൾ ആ സോങ്ങിനനുസരിച്ചിട്ടാണ് അവർ വിഷ്വൽ ക്രമീകരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെയല്ല. ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നു, ഡയലോഗ് ഉണ്ട്, ലോട്ട് ഓഫ് ഹാപ്പനിങ്സ് ആർ ദർ. മ്യൂസിക് എന്ന് പറഞ്ഞത് അവിടുത്തെ ആ ഇമോഷനെ എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സട്ടിലായിട്ട് ആളുകൾ പോലും അറിയാൻ പാടില്ല അതിനെങ്ങനെ മ്യൂസിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചലനം, ഫാസ്റ്റായിട്ടുള്ളൊരു പേസിങ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ മ്യൂസിക് നമ്മൾ. അപ്പം രണ്ടിന് രണ്ട് രീതിയിലായിട്ടുള്ള അപ്ലിക്കേഷൻസ്. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ചാലഞ്ചസും ഉണ്ട്. ഇപ്പം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റായിട്ടൊരു സാധനം, വെള്ളിത്തിരയും എൻ്റെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇതാണ്. പിന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി, അതിശയൻ ഉണ്ടായിരുന്നു, സുന്ദരി ഗാർഡൻസ്. സുന്ദരി ഗാർഡൻസ് സിനിമ കണ്ടിട്ടാണ് VK പ്രകാശ് സാർ എന്നെ വിളിക്കുന്നത്. ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഞങ്ങൾ ചെയ്തായിരുന്നു. ഈവൻ വരണാശുണ്ടാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അതിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം അവിടെ മ്യൂസിക് ഭയങ്കരമായിട്ട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഇന്റർലീവ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ മ്യൂസിക്കിനോട് ചേർന്ന് തന്നെയാണ്. കുട്ടിക്കുറുമ്പ ഒരു അമ്മ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു സംഭവത്തിലേക്ക് കയറി പോവുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂസിക് തനിയെ എന്നുള്ളതല്ലേ കാണുന്നത്. ഓവറോൾ അതിൻ്റെ ഒരു സൗണ്ട്, അതിൻ്റെ ഡയലോഗ്, ഇതെല്ലാം കൂടി ഒരു മെറ്റീരിയലായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടിൻ്റെ അപ്ലിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഈ പാട്ടിനെ വെച്ച് പ്ലേ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറേ കാര്യങ്ങൾ. അതൊരു തീമായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ക്യാരക്ടറിനെ കണക്ട് ചെയ്യും. അങ്ങനത്തെ കുറെ ചാലഞ്ചസ് നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ.
3: ഇനിയൊരു ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനം,
4: മറ്റൊരു പാട്ട് പിഗ് ബീലത്തെ മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന് പറഞ്ഞിട്ട്.

0: ഇതിനിടെ തേടിയെത്തിയിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച്?
1: യാ, ആദ്യത്തെ കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ്. അത് കേരനിരകളാടുന്നു എന്ന് പറഞ്ഞ സോങ്ങിന് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പല അവാർഡുകളും ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് കിട്ടിയ ഒരു അവാർഡിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലുള്ള ഊട്ടാ ഫിലിം ഫെസ്റ്റിവലിൽ ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. അത് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ പടത്തിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമ്മൾ ഓസ്കാറിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ സെലക്ഷനിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 160 ഫിലിംസിൻ്റെ ഉള്ളിൽ നമ്മുടെ സിനിമയും അതുപോലെ തന്നെ പാട്ടുകളും അതിനകത്തോട്ട് വന്നു. വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുക. കാര്യം അവിടുത്തെ ന്യൂസ് പേപ്പറിൽ സെലക്ട് ചെയ്യപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റ് വന്ന കൂട്ടത്തിൽ എൻ്റെ പാട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നൊരു പാട്ട് ഡെഫിനറ്റ്ലി ഹൃദയസഖി എന്ന് പറഞ്ഞ പാട്ടാണ്.

0: അതോടൊപ്പം കുടുംബത്തെ കുറിച്ച്.
1: കുടുംബം എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ഭാര്യ രജനി, മൂത്ത ആള് ജോസഫ്, മോള് മരിയ. ജോസഫ് ഞങ്ങൾ ജോക്കുട്ടെന്ന് വിളിക്കും. മോൻ എൻ്റെ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, ചിങ്കാരിയാ പൂങ്കുയിലും ചങ്ങാതിയാ മുയലും എന്ന് പറഞ്ഞ്, നമ്മളുടെ ലോനപ്പൻ്റെ മാമുദീസ എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞു വോയിസായിട്ട് അവൻ പാടി. പിന്നെ അതിനുശേഷം വേറെയും മൂന്ന് സിനിമകളിൽ അവൻ പാടിയിട്ടുണ്ട്, സോങ്സ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ആക്ച്വലി അവൻ കമ്പോസിംഗ് ഒക്കെ ഉണ്ട്, അവനിപ്പം രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിനൊക്കെ അവൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, പാട്ടും ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തു. ഇവൻ അതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് യു എസ് ലേക്ക് പോയിരിക്കുന്നത്. അവൻ LA-യിലാണ്, കാലിഫോർണിയയിൽ. മോള് പ്ലസ് ടു കഴിഞ്ഞു, അവള് മ്യൂസിക്കും ഡാൻസും ഉണ്ട് അവൾക്ക്. പിന്നെ ഇപ്പം ഈ റീസെൻ്റ്ലി ഒരു ഇവൻറ്റ് ഞങ്ങൾ ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഇവൻറ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമയമായിട്ട് മാറട്ടെ. എല്ലാ കുടുംബങ്ങളിലും പരസ്പരം എന്താ പറയുക, നമ്മൾ ഓണത്തിൻ്റെ സമയത്താണുള്ള ആൾക്കാർ വന്ന് കാണുന്നതും ഒക്കെ. അപ്പോൾ ആ റിലേഷൻഷിപ്സിന് ഒരു ഊഷ്മളത ഉണ്ടാവണം. എല്ലാവരും പരസ്പരം ഐ ബിലോങ് ടു യു അല്ലെങ്കിൽ യു ബിലോങ് ടു മീ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ളൊരു സമയമാണ് ഓണത്തിൻ്റെ സമയം. അപ്പോൾ ഒരു നല്ലൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
2: സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
3: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ
4: 9981-8863.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
8: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ഓണം വന്നേ,
12: ഓഫർ വന്നേ,
11: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലി
12: സിറ്റി സിൽക്സ്.
13: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ

0: വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ 14 മുതൽ 25 വരെ.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
6: കേരളത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾക്ക് ചെങ്ങമനാട് കൈത്തറി. ഇപ്പോൾ ഓണം പ്രമാണിച്ച് 20% സർക്കാർ റിബേറ്റ്. കൈത്തറി ശീലമാക്കൂ, മലയാളിയാകൂ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
10: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
12: കണ്ടീഷൻ അപ്ലൈ.
13: കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൌജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 0479722777. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
14: ആകാശവാണി FM വാർത്തകൾ.
13: പ്രാഥമിക തല ജുഡീഷ്യൽ സർവീസ് പരീക്ഷകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നിയമബിരുദധാരികൾക്ക് നിർബന്ധമാക്കിയിരുന്ന 3 വർഷത്തെ അഭിഭാഷക വൃത്തി പരിചയം 1 വർഷമായി കുറച്ച വിധിയിൽ സുപ്രീംകോടതി ഭേദഗതി വരുത്തി. അഭിഭാഷക വൃത്തി പരിചയം യോഗ്യതാ മാനദണ്ഡമല്ലെന്നതാണ് പുതിയ ഭേദഗതി. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി കവരത്തി സെക്രട്ടേറിയറ്റിലെ പ്രത്യേക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. തിരക്കിൽ പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഓണത്തിരക്കിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോ മറ്റന്നാൾ 2 ട്രെയിനുകൾ അധിക സർവീസ് നടത്തും. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 8 അധിക ട്രിപ്പുകളാവും ഉണ്ടാവുക. കോഴിക്കോട് കമ്മത്ത്ലെയിനിലെ സ്വർണ്ണ തട്ടിപ്പ് കേസ് SIT അന്വേഷിച്ച് പ്രതിയെ പിടികൂടണമെന്ന് കമ്മത്ത്ലെയിൻ ഗോൾഡ് ആന്റ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. പ്രതിഷേധ സൂചകമായി നാളെ ഉച്ചവരെ അസോസിയേഷൻ കടകളടച്ച് ഹർത്താൽ ആചരിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പോലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. ചെക്ക്പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാഴ്സൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പരിശോധനകളും നടത്തുന്നുണ്ട്. US അലാസ്കയിൽ ചാർട്ടർ വിമാനം തകർന്നുവീണ് 8 പേർ മരിച്ചു. കേപ്പ് ന്യൂവൻഹാം എയർപോർട്ടിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിമാനം തകർന്നുവീണതെന്ന് US സൈന്യം അറിയിച്ചു. സ്വർണവില ഉയർന്നു. പവന് 880 രൂപ വർദ്ധിച്ച് പവന് 1,17,680 രൂപയായി. ഗ്രാമിന് 110 രൂപയും വർദ്ധിച്ചു.
14: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588888. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്. 04844 എന്ന കോഡ് ചേർത്ത് 24263877, അതല്ലെങ്കിൽ 24263997. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് വിളിക്കുന്ന ആദ്യത്തെ വ്യക്തി ആരെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്തേ സർ.
1: നമസ്തേ, ആരാണാവോ?
2: ഞാൻ മംഗലാപുരത്ത് നിന്ന്, മംഗലാപുരം കർണാടക മാംഗ്ലൂർന്ന്.
1: ആ, കർണാടകയിൽ നിന്നാണ്?
2: കർണാടക മാംഗ്ലൂർ.
1: ആ, മാംഗ്ലൂർ.
2: ആ, മാംഗ്ലൂരിലെ കാസർഗോഡ് നിന്ന്, അഡ്ജസൻറ്റ് ഡിസ്ട്രിക്ട്.
1: ആ, അറിയാം, മാംഗ്ലൂർ അറിയാം, മംഗലാപുരം അറിയാമല്ലോ. പേര് പറയൂ താങ്കളുടെ.
2: വെങ്കടേഷ്.
1: വെങ്കടേഷ്.
2: വെങ്കടേഷ്. അതെ.
1: മലയാള പരിപാടികളാണോ കേൾക്കുന്നത്?
2: ആ, ഞാൻ കേൾക്കുന്നു മലയാളമാണ്.
1: ഓ, ശരി.
2: പിന്നെ എന്നോ അവളെ അച്ഛനമ്മയെ കാസർഗോഡ് അങ്ങോട്ട് കാഞ്ഞങ്ങൾ ആ ഭാഗത്ത്. അതേസമയം 8 ഇയർസ് മുതലി മുന്തി. അപ്പോ കർണാടക കാസർഗോഡും മാംഗ്ലൂരും ഉടുക്കിയും കണ്ണൂരെല്ലാം ഒരേ ഡിസ്ട്രിക്റ്റ് ആയിട്ടുണ്ടായി.
1: ഓക്കെ.
2: അത് ബിഫോർ 1956.
1: ആ, മലബാറായിരുന്നപ്പോ അല്ലേ?
2: അപ്പൊ മലബാറാണ്. മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റ്
1: ആയിട്ടുണ്ടായി. മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ.
2: അതെ, അതെ, അതെ.
1: ആ, നോർത്ത് കേരള ശരിക്കും മലബാർ ഡിസ്ട്രിക്ട്, പിന്നെ മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ?
2: അതെ, അതെ, അതെ. അത് പിന്നെ ഡിവൈഡ് ആയിട്ട് കാസർഗോഡ് വേറായി, കണ്ണൂർ വേറെ ആദ്യം, പിന്നെ കാസർഗോഡ് വേറായി, മാംഗ്ലൂർ വേറായി, ഉടുപ്പി വേറായി.
1: ഓക്കെ.
2: അതെ.
1: നമുക്ക് ശരിക്കും ഈ ഈ പ്രദേശങ്ങളായിട്ട് കേരളീയർക്ക്, പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ കാണാനും ഒക്കെ വരുമല്ലോ, പ്രത്യേകിച്ച് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ, മൂകാംബിക ക്ഷേത്രമൊക്കെ. അതെ,
2: ഉടുപ്പി
1: ശ്രീകൃഷ്ണ ക്ഷേത്രം, സുബ്രഹ്മണ്യ, അങ്ങനെ ഒരുപാട്, ഗോകർണം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയാളികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഇപ്പം മുരുദേശ്വരായി അല്ലേ? പിന്നെ മഠങ്ങൾ, ശൃംഗേരി മഠമുണ്ട്, ബ്രഹ്മസ്ഥല. ഓക്കെ. താങ്കൾ എന്താ അവിടെ ചെയ്യുന്നത്? ജോലി എന്തെങ്കിലും
2: ചെയ്യുന്നുണ്ടോ? റിട്ടയർഡ്. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സർവീസിലുണ്ടായി.
1: യൂണിവേഴ്സിറ്റി സർവീസിലായിരുന്നു. അക്കാദമിക് ആയിരുന്നു അതോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്നു? ഓഫീസ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേഷനിലായിരുന്നു അല്ലേ? ഓക്കെ. അഡ്മിനിലായിരുന്നു, അഡ്മിനിസ്ട്രേഷനായിരുന്നു. ഓക്കെ. കേരളത്തിലേക്ക് വരാറുണ്ടോ?
2: എന്തുകൊണ്ടാണ്
1: കൊച്ചി FM കേൾക്കുന്നത്?
2: ഞാൻ കേൾക്കല ആകാശവാണി മാത്രം. അത് രാവിലെ തുടങ്ങിട്ട് മാറി മാറി കേൾക്കും. മെയിനായിട്ട് ഞങ്ങൾക്ക് പാട്ടാണ് വേണ്ടത്.
1: ഏത് പാട്ടാണ് വേണ്ടത് പറയുന്നു?
2: ഇന്നിപ്പോ നന്ദനത്തിലെ
1: നന്ദനം ഫിലിം അല്ലേ?
2: മൗലിയിൽ
1: മയിൽ പീലി ചാർത്തി.
2: അതെ.
1: ശ്രീകൃഷ്ണ ഭക്തനാണോ?
2: സാറ്?
1: കൃഷ്ണ ഭക്തനാണോ? കൃഷ്ണ ഡിവോട്ടിയാണോ?
2: അങ്ങനെയൊന്നുമില്ല, എന്റെ ഇഷ്ട ദൈവമാണ്. ഞാൻ കൊല്ലം ഒക്ടോബർ സെപ്റ്റംബറിൽ വരലുണ്ട് ഗുരുവായൂരത്തേക്ക്.
1: ഓഹോ, ഇനി ശ്രീകൃഷ്ണ ജയന്തി വരികയാണല്ലോ ഇവിടുത്തെ.
2: അതെ, അതെ. ഞാൻ സാധാരണ ഗുരുവായൂർ വന്നിട്ട് തൃശ്ശൂരായിട്ട് വടകനാഥ ടെമ്പിളിലേക്ക് പോയിട്ട് പിന്നെ മടക്കം മാംഗ്ലൂർ വരും.
1: വളരെ സന്തോഷം എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതില്.
2: അതെ, അതെ.
1: ഇഷ്ടഗാനം കൊടുക്കട്ടെ അപ്പോ. എന്തായാലും ഒരു ഓണാശംസ കൂടി പറയുന്നു അഡ്വാൻസ് ആയിട്ട്.
2: ഓക്കെ,
1: താങ്ക് യു. ഇഷ്ടഗാനം കേട്ടോളൂ.

0: സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിഞ്ചിങ്ങം.
1: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
6: റഷീദ് പാനായിക്കുളം.
5: റഷീദ് പാനായിക്കുളം അല്ലേ?
6: ആ,
5: നമസ്കാരം.
6: അപ്പൊ നമ്മളേ ഈ ഇടത് വശത്തിന്റെ ഒരു മെയിൻ ആളാണ്, ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണ.
5: ഓക്കെ ഓക്കെ.
6: അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്.
5: താങ്കൾ റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയേക്കോ?
6: അപ്പൊ ഞാൻ മാറിയേക്കാം.
5: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് പറഞ്ഞാലേ നമുക്ക് സംസാരിക്കും. നമുക്ക് ഇത്തരം പരിപാടികളിലൂടെ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല കേട്ടോ.
6: രാഷ്ട്രീയം അല്ലത് ഇവിടെ നമ്മള് എന്ന് പറഞ്ഞാല്, ഇവിടെ എല്ലാ തവണയും കിറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നാണ്.
5: ചിറ്റുകള്, ഓണക്കിറ്റ് അല്ലേ? ഓക്കെ ഓക്കെ.
6: അല്ല,
5: അത് അതിനു വേണ്ട നടപടികള്. ഓക്കെ, ഇത് പറയാനാണോ വിളിച്ചത്? പാട്ട് ചോദിക്കാനൊന്നല്ലേ?
6: അല്ലല്ല, പാട്ട് വേണം.
5: അതിന്റെ കൂട്ടത്തില് ഇതുകൂടി നടക്കട്ടെ എന്നാണല്ലേ?
6: സൂരൻ. സൂരൻ പാനായിക്കുളം.
5: അത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു പാട്ട് കേൾപ്പിക്കാം നമുക്ക്. പാട്ട്
6: അവർക്ക് എല്ലാവർക്കും വേണ്ടി,
5: എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാറേ, ഞാൻ നന്ദ്യാട്ടൂരിൽ രവിയാണ്.
2: നന്ദ്യാട്ടൂർ നിന്ന്
3: രവി.
2: രജി റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കണേ.
3: ഇല്ല, ഞാൻ വെള്ളിയിലാണ്.
2: പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
3: അത് എനിക്ക് വേണ്ടത് നമ്മുടെ പണ്ടത്തെ ഭാര്യ സിനിമയിലെ മണ്ണിനോട് യാത്ര പറഞ്ഞു.
2: പഴയ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലേ? നോക്കട്ടെ, നമുക്ക് ആ സിനിമ പറയുമ്പോ പഞ്ചാര പാല് മിഠായി എന്ന് പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ പെരിയാറേ പെരിയാറേ എന്നുള്ള പാട്ട് ഓർമ്മ വരും. ഈ പാട്ട് ഇതിലുണ്ടോ സിസ്റ്റത്തിലോ നോക്കട്ടെ. ആണോ? നമ്മുടെ സിസ്റ്റത്തിൽ ചിലപ്പോ കറപ്റ്റായി പോകും ചില പാട്ടുകളൊക്കെ. പഴയ ഭാര്യ എന്നാണ് പേര് പറഞ്ഞത് സിനിമയുടെ. അതെനിക്ക് സിനിമ മനസ്സിലായി. പെരിയാറേ പെരിയാറേ എന്ന് പാട്ട് വരുന്ന സിനിമ. അതെ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. താങ്കൾക്ക് വേണ്ടത് മണ്ണിനോട് അല്ലേ?
3: മണ്ണിനോട് യാത്ര പറഞ്ഞു, മക്കളെ വിട്ടു പിരിഞ്ഞു.
2: ആ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിൽ ആ പാട്ട് ഈ സിസ്റ്റത്തിൽ കാണുന്നില്ലല്ലോ ഇപ്പൊ.
3: അതിന്റെ സ്റ്റാർട്ടിങ് ദയാപരനായ കർത്താവ്.
2: അങ്ങനെ പറയണ്ട, ദയാപരനായ കർത്താവ് ഉണ്ട്. എനിക്കത് ആ പാട്ട് മനസ്സിലായില്ല കേട്ടോ.
3: ദയാപരനായ കർത്താവ്,
2: നമുക്ക് ആ പാട്ട് കൊടുക്കാം അപ്പൊ.
3: സാറേ ആദ്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ രണ്ട് കൂട്ടുകാര് കണ്ടത് ക്ലീൻ ചെയ്യാൻ പോയതാണ്.
2: അതിപ്പോ നമ്മൾക്ക് എന്താ പറയാൻ പറ്റിയ, അതില് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും താങ്കള് സമാധാനായിട്ടിരിക്കും, ഈ പാട്ട് കേൾക്കൂ, പ്രാർത്ഥിക്കൂ. ഓക്കെ, ഇഷ്ടാനും കേട്ടോളൂ.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ, ഞാൻ ഡൽഹിയാണ്, വള്ളുവള്ളി.
2: ഓക്കെ, എവിടെ സ്ഥലം? ഈ
3: പറവൂരടുത്താണ്.
2: പറവൂരടുത്തല്ലേ? ഓക്കെ.
3: ഞാൻ ഇവിടെ ഷോപ്പ് അടുത്ത് തന്നെയാണ്, തയ്യൽ കട.
2: ഓ ശരി. നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടപ്പോ അല്ലേ?
3: ആ, ഞാൻ രാവിലെ വരുമ്പോ തുടങ്ങി വെക്കും.
2: ഇപ്പൊ തിരക്കുള്ള സമയമാണ്, ഇപ്പൊ ഓണക്കാലൊക്കെ ആയതുകൊണ്ട്
3: പിന്നെ തിരക്കുണ്ട്.
2: നല്ല തിരക്കുണ്ട് അല്ലേ? അതിന്റെ ഇടയിലും സമയം കണ്ടെത്തി നമ്മുടെ വെള്ളിത്തിരയിലേക്ക് വിളിച്ചതിന് പ്രത്യേകം സന്തോഷം. ഏത് പാട്ടാണ് ഇന്ന് വേണ്ട പറഞ്ഞോളൂ.
3: എനിക്ക് കദളി ചെങ്കദളി എന്ന് പറഞ്ഞ പാട്ടാണ്.
2: ലതാ മങ്കേഷ്കർ പാടിയിട്ടുള്ള പാട്ട് അല്ലേ? ഈ
3: പാട്ടിനോട്
2: ആണോ? അതിന് കാരണമൊന്നുമില്ല.
3: അതെ,
2: ലതാ മങ്കേഷ്കർ പാടിയിട്ടുള്ള മലയാളത്തിലെ ഏക ഗാനമാണ്. നെല്ല് എന്ന് പറഞ്ഞ സിനിമയിലാണ്.
3: ഞാൻ 2 വർഷം മുമ്പ് വിളിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പിന്നെ വിളിച്ചാൽ എന്റെ ഏതാ കിട്ടൂലായിരുന്നു.
2: പ്രേം നസീർ അഭിനയിച്ച സിനിമയായിരുന്നു.
3: ടീമിന്റെയാണ്.
2: തിരിച്ചും ഓണാശംസകൾ. നന്ദി. ഓക്കെ, ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക്
2: സ്വാഗതം.
1: നമസ്കാരം. ഓണാശംസയ്ക്ക് നന്ദി. ഓണാശംസകൾ തിരിച്ചും. ആരാണാവോ?
2: ഞാൻ ബാലകൃഷ്ണൻ. അന്നമനട പാളക്കടുത്തുള്ളതാ.
1: ആ, അന്നമന. ഓക്കെ, പറയൂ.
2: പഴയ കാലത്തെ ഓണത്തിന് സാറെ, ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഓണം വന്നെങ്കിൽ നമ്മള് ചെറിയ വീടായാലും ഫ്രണ്ടിലൊരു ഇതൊക്കെ കെട്ടിട്ട് അതിലും 10 ദിവസം
1: പൂക്കളം. അതെ,
2: ഇന്ന് അങ്ങനത്തെ ചുറ്റുപാടില് അങ്ങനെ ഒരു സ്ഥലത്തും കാണാനും പറ്റുന്നില്ല.
1: ഇപ്പൊ പൂക്കളൊക്കെ ഓഫീസുകളിലൊക്കെയാണ് എടുത്തത് ആൾക്കാര് മത്സരം എന്നൊക്കെ പറഞ്ഞ്.
2: അതെ, ഓഫീസിന് മാത്രം.
1: അതും വീട്ടിന്റെ ഉള്ളിലാ പൂക്കളം ഇടുന്നത്. പൂക്കളം പണ്ട് മുറ്റത്താണ് ഇട്ടിരുന്നത് അല്ലേ? ആ, നമ്മള് മുറ്റത്ത് ചാണകം മെഴുകിയിട്ടല്ലേ പൂക്കൾ ഇട്ടിരുന്നു പണ്ട്.
2: ചാണകം മെഴുകിയിട്ട് പിന്നെ അതിന് നമ്മള് എന്തെങ്കിലും ഡിസൈൻ ക്ലാവറോ അങ്ങനെ എന്തെങ്കിലൊക്കെ അതിന്റെ രൂപത്തില് കട്ട് ചെയ്യും മണ്ണോട്ടിട്ട്.
1: അതെ അതെ. ഇപ്പോ ആളുകൾ വീട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിരുന്നു. വരക്കലും പൂവിടലും ഒക്കെ ഒരു മത്സരം പോലെയായി. എല്ലാ ദിവസവും ഒന്നും ഇല്ല, ഏതെങ്കിലും ഒരു ദിവസം ഇട്ടായി അല്ലേ? പിന്നെ പൂക്കളൊക്കെ പണ്ടൊന്നും ഈ പണം കൊടുത്ത് വാങ്ങില്ലല്ലോ, പൈസ കൊടുത്ത് വാങ്ങുന്ന പരിപാടി ഇല്ലല്ലോ. അതെ അതെ. പൂക്കളൊക്കെ മുറ്റത്തുനിന്നും അല്ലെങ്കിൽ തൊട്ടുള്ള തൊടികളിൽ നിന്നൊക്കെ പറിക്കല്ലേ ആളുകള്?
2: ചെറുപ്പത്തിൽ ഓണം വരുമ്പോഴേക്കും ഈ കളിമണ്ണ് എടുത്തിട്ട് അതിൽ ഉണ്ടാക്കിട്ട്
1: അത് പാടത്തുനിന്ന് മണ്ണെടുക്കും. പാടമില്ലല്ലോ, അപ്പൊ പിന്നെ മണ്ണുമില്ല. അപ്പൊ നമ്മളിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാം.
2: നോക്കുമ്പോഴേ
1: ഓണം തന്നെ ഒരു ഓർമ്മകളുടെ ഉത്സവമല്ലേ. പറയൂ, ഏത് പാട്ടാ വേണ്ട അപ്പോ? ആ പാട്ടാണ് വേണ്ടല്ലേ. ദുഃഖഗാനമാണ് ആവശ്യപ്പെടുന്നത് ഉത്സവ വേളയില്. സരീന വഹാബും. പാതി പാട് മുമ്പേ വീണു, ഏതോ കിളിനാദം കേണു എന്നൊക്കെ പറയുന്ന പാട്ട് അല്ലേ? അഖിലല്ല, ശശികുമാറാണ്. എല്ലാവർക്കും ഓണാശംസ പറഞ്ഞതിന് നന്ദി പറയുന്നു. തിരിച്ച് ബാലകൃഷ്ണനും ഓണാശംസകൾ. നമുക്കപ്പോ ഇഷ്ടഗാനത്തിലേക്ക് പോകാം. ഓക്കെ,
2: താങ്ക് യു സാർ.
1: ഓക്കെ, നമസ്കാരം.

0: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, ഓഗസ്റ്റ് 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ.
3: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
4: ഞാൻ ജിഷയാണ്, ജിഷ ജോൺസൺ, തിരുമുപ്പത്തു നിന്ന് വിളിക്കുന്നത്.
3: ആ ജിഷ ജോൺസൺ പറയൂ, നിങ്ങൾക്ക് അറിയാമോ, അതിൽ പങ്കെടുക്കുന്ന ആളല്ലേ?
4: അതെ അതെ.
3: ആ, ഞാൻ ഉത്തരങ്ങളൊക്കെ കാണാറുണ്ട്.
4: അത് ഇഷ്ടമാണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഒന്ന്,
3: അതെ, പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്.
4: മറന്നുപോയി, പിന്നെ ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്തു, പിന്നെ അല്ലാതെ ഓർമ്മയൊന്നും.
3: ആ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും, പഠിച്ച കാലൊക്കെ ഓർമ്മ വരും. ഒരു രസമല്ലേ പങ്കെടുക്കുമ്പോ. അതെ അതെ, നമുക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടിയ സമ്മാനം കൂടി ഏർപ്പെടുത്തായിരുന്നു ഇത്തരം പരിപാടികൾക്ക്. ആ, പക്ഷെ സമ്മാനം തരാൻ ആരെങ്കിലും വരണ്ടേ? നമുക്ക് കയ്യിൽ നിന്ന് എടുത്തു തരാൻ പറ്റില്ലല്ലോ.
4: അങ്ങനെയല്ലേ, രസമാണ്. ഞങ്ങള് ഞാൻ ഇതിൽ മാത്രല്ല, നമ്മള് നമ്മുടെ മറ്റുള്ള സ്റ്റേഷനുകളിൽ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ മറ്റേന്നാ കമ്മ്യൂണിറ്റി ചാനൽസിലും മറ്റുള്ളതിലും ഞാൻ പങ്കെടുക്കാറുണ്ട്.
3: ആ ശരി, സമ്മാനമൊക്കെ കിട്ടാറുണ്ട്?
4: സമ്മാനം കിട്ടാറില്ല,
3: സമ്മാനം തരാൻ ആരും വരുന്നില്ല. അതാണ്.
4: ഇല്ല, സമ്മാനം ഉണ്ട്, അതിന് സമ്മാനം കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ അയക്കുമ്പോന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കണ്ണൂർ അങ്ങനെ പല പല സ്ഥലത്തല്ലേ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ എന്നെ സ്പീഡിൽ അയക്കണവരും ഉണ്ടാവുമല്ലോ.
3: ഉണ്ടാവും, ആദ്യം കിട്ടുന്നതല്ലേ പ്രശ്നം. പിന്നെ ഈ നമ്മള് ഓൺലൈനിൽ കേൾക്കുമ്പോ നമ്മള് കുറച്ച് പുറകിലായിരിക്കും കേൾക്കുന്നത്.
4: അതെ അതെ.
3: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട ജിഷയ്ക്ക്? പറയും.
4: എനിക്കിന്ന് ലോഹം എന്നുള്ള സിനിമയിലെ കനക മൈലാഞ്ചി നിറയെ പേച്ചന്റെ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, അത് മതി.
3: എന്താണ് ഈ
4: എന്റെ

0: ചേട്ടൻ ജോബിന്റെ ചേച്ചിയെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഇത് 27-ാം തീയതി, അന്ന് തന്നെയാണ് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ.
1: ഓഗസ്റ്റ് 27-ാണ്.
0: അതെ അതെ അതെ, അന്നിപ്പോ ഓണമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ ഇനി വെള്ളിത്തിര ഉണ്ടായില്ലെങ്കിലോ.
1: വെള്ളിത്തിര ഉണ്ടാവും, വെള്ളിത്തിര ഉണ്ടാവും, പക്ഷെ ഇനിയിപ്പോ ഉടനെ വിളിക്കണ്ട, അതല്ലേ നല്ലത്.
0: ഇനി വിളിക്കില്ല, ഇപ്പൊ തന്നെ
1: നമുക്ക് ആശംസ പറയാം.
0: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
1: നന്നായോ, വെള്ളിത്തിര ഉണ്ടാവും കേട്ടോ, എന്തായാലും കേട്ടുകൊണ്ടിരിക്കും. നല്ല പരിപാടികളുണ്ട്, ഓണത്തിന്റെ പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ടോ?
0: ഞാൻ കേൾക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ ആവണിപ്പൊന്ന് അത് കേട്ട് കഴിഞ്ഞതേ ഉള്ളൂ.
1: ആവണിപ്പൊന്നുമല്ല, ഇതുവരെയുള്ള എല്ലാം കേട്ടിരുന്നോ?
0: കേക്കും, പക്ഷെ ഞാൻ ആ സമയത്ത് ജോലിയൊക്കെ ആയത്, എനിക്കിവിടെ അപ്പിച്ച് പ്രായമായ ആളാണ്. അപ്പൊ
1: എല്ലാ ദിവസവും ആവണിപ്പൊന്നുമാലും കേട്ടിരുന്നോ?
0: ആദ്യത്തെ ദിവസമൊക്കെ ഒരു എന്തല്ലായിരുന്നല്ലോ, സിനിമയിലെ ആളായിരുന്നില്ലല്ലോ,
1: ഡോക്ടർ വി പി ഗംഗാധരനായിരുന്നു.
0: അതെ അതെ, അന്ന് ഞാൻ കേൾക്കാറുണ്ടെന്ന് വെച്ചാല് ഞാൻ റെയിൻബോയും വെക്കും, റെയിൻബോയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 മണിയാകുമ്പോ വരും, പിന്നെ ഞാൻ 5 മണി കഴിയുമ്പോഴേ അങ്ങോട്ടേക്ക് പോവുള്ളൂ.
1: 4 മണി പൂക്കൾ കേട്ടിട്ടേ പോകും അല്ലേ?
0: ആ 4 മണി പൂക്കളുണ്ട്, പിന്നെ നമ്മുടെ എസ് എം ഹെൽത്ത് ലൈൻ, ആരോഗ്യവിരാദ്, പരസ്പരം, അതെല്ലാം ഞാൻ കേൾക്കാറുണ്ട്.
1: അപ്പൊ ഞാൻ 27-ാം തീയതി 4 മണി കഴിഞ്ഞാ ഉടനെ പോണ്ട, 5 മണിക്ക് പോയാ മതി. 27-ാം ബർത്ത്ഡേ എന്നല്ലേ പറഞ്ഞേ? ആ, അന്നൊരു നമ്മളുടെ ഒരു പ്രത്യേക പരിപാടി ഉണ്ട്, 4-5 Love in 70s എന്ന് പറഞ്ഞ.
0: അപ്പൊ
1: കേൾക്കും എന്തായാലും.
0: സാറിന്റെ പ്രോഗ്രാം മറ്റേ ആരോഗ്യവേദിയിലും സാറല്ലേ വരുന്നത്?
1: ആ, ചില ദിവസങ്ങളിലൊക്കെ
0: ഞാൻ കേൾക്കാറുണ്ട്.
1: ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് പറയൂ.
0: വോയിസ് കേൾക്കുമ്പോ നമുക്ക്
1: തിരിച്ചറിയാം.
0: എനിക്ക് എന്നാലും ഉണ്ണികൃഷ്ണൻ സാറിന്റെ, ശശികുമാർ സാറിന്റെ എനിക്ക് മാറി മാറി പോകും വോയിസ്, ഏകദേശം എനിക്ക് ഒരുപോലെ
1: തോന്നും. പാട്ടിലേക്ക് പോയാലോ.
0: എല്ലാവർക്കും
1: സന്തോഷം, ഒരിക്കൽ കൂടി ഓണാശംസ ഇഷ്ടം കേട്ടോളൂ.
0: ഞാനും തിരിച്ചു പറയണേ, എല്ലാ സ്റ്റേഷനിലുള്ള എല്ലാവർക്കും, പിന്നെ നമ്മുടെ എല്ലാ മലയാളികളും,
1: എല്ലാ ശ്രോതാക്കൾക്കും. ഓക്കെ, ശരി.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ആ ഹലോ.
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ സ്വാഗതം സാറേ.
0: നമസ്കാരം,
1: നമസ്കാരം. ആ
0: പറയൂ.
1: സാറേ, ഞാൻ ഈ കോട്ടയം ജില്ലയിലെ കാട്ടാമ്പാക്ക് എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ഒത്തിരി നാളായി വിളിക്കുന്നു, എന്ത് ചെയ്താൽ കിട്ടത്തില്ല.
0: കോട്ടയം ജില്ലയിൽ നിന്നാണ് അല്ലേ?
1: ആ ഹാ, കോട്ടയം ജില്ലയിലെ കാട്ടാമ്പാക്ക് എന്ന് പറയും.
0: ഓക്കെ.
1: ആ എന്റെ പേര് വേണു.
0: വേണു അല്ലേ?
1: ആ ഞാൻ പണിക്ക് പോയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നോണ്ട് രണ്ടോ മൂന്ന് ദിവസമായിട്ട് തിങ്കളാഴ്ച ഇങ്ങനെ വിളിക്കുന്ന
0: കിട്ടുന്നില്ലായിരുന്നു. പണിക്ക് പോവാതിരുന്ന എന്താ?
1: ആ പണിക്ക് പോയ സാറേ പനിയായിരുന്നേ.
0: ആ എനിക്ക് തോന്നി പനി എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ.
1: ആ പനിയും ചുമയായിട്ട് ഇരിക്കുവായിരുന്നു.
0: ആ ശരി. ആ ശബ്ദം കേട്ട ചെറിയൊരു
1: ആ
0: പ്രശ്നമുണ്ട്.
1: ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും പാട്ട് കേട്ടാ ഇടയ്ക്ക് വിളിച്ചു.
0: എന്തായാലും എളുപ്പം അസുഖമൊക്കെ മാറട്ടെ. ഇന്ന് വേണ്ട പാട്ട് ഏതാ പറയൂ?
1: പാട്ട് മുക്കോനെ കാത്ത പോകുന്നൊരു സിനിമ ഇല്ലേ സാറേ?
0: മുക്കോവിനെ സ്നേഹിച്ച ഭൂതല്ലേ?
1: ആ മുട്ടാതെ മുക്കോനെ സ്നേഹിച്ച കേസ് മാറിപ്പോയതാ. ഞങ്ങളുടെ ഇവിടെ നല്ലൊരു ഓണാഘോഷ പരിപാടി ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, മാവേലി സൗഹൃദ കൂട്ടായ്മ. അപ്പം അത് ഞങ്ങളുടെ തിരുവോണത്തിന്റെ അന്നാ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ. എല്ലാ ഒത്തിരി പരിപാടികളുണ്ട്, കൂപ്പണ നിരക്കെടുപ്പ്, കുട്ടികളുടെ പരിപാടികൾ, വലിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മാവേലി സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാവർക്കും ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. സാറിന് പ്രത്യേകം പറഞ്ഞേക്കണം, പറയണം.
0: ഓക്കെ, മാവേലി സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ സന്തോഷം.
1: ആ അതുപോലെ എഫ്എമ്മിന്റെ എല്ലാ പരിപാടികളും നല്ല അവളിപ്പുഞ്ഞാലൊക്കെ നല്ല മികവാർന്ന പരിപാടി കണ്ട കഴിഞ്ഞ ദിവസം
0: സന്തോഷം.
1: വൈക്കം വിജയലക്ഷ്മിയും മാധവിക്കുട്ടിയൊക്കെ ആയിട്ടുള്ള അവളിപ്പുഞ്ഞാലൊക്കെ നല്ലതായിരുന്നു.
0: നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു അല്ലേ?
1: എല്ലാ പരിപാടിയും തന്നെ നല്ലതാ.
0: എല്ലാ പരിപാടികളൊക്കെ കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ
1: കേൾക്കുന്നത്.
0: എന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിച്ചാലേ നമുക്ക് വീണ്ടും ഇത്തരം പരിപാടികൾ ചെയ്യുമ്പോൾ സഹായകമാവുമല്ലോ എല്ലാവർക്കും. അപ്പൊ സംസാരിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് മുക്കുവിനെ സ്നേഹിച്ച ഭൂതത്തിലെ പാട്ട് കേൾക്കാം. താങ്ക് യു.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, ശശികുമാറാണ്, പറഞ്ഞോളൂ പ്ലീസ്.
2: ഞാൻ കട്ടപ്പനയ്ക്ക് അടുത്ത് അഞ്ഞാറ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
1: ഇടുക്കിന്നാണ്? ഓക്കെ, പറയും.
2: ഇടുക്കിന്ന കമ്പംമുറ്റ പോകേണ്ട പേര്. തമിഴാണ് സാറേ.
1: ഓ ശരി.
2: പിന്നെ എന്നോട് സാറേ വിശേഷങ്ങൾ? അവിടെ
1: സുഖമായിരിക്കുന്നു. ഓണൊക്കെ വരുമല്ലേ?
2: അതെ അതെ അതെ, ഓണൊക്കെ വരുമല്ലേ.
1: അതെ.
2: ഞാൻ കൊച്ചി അപ്പം കൊച്ചി ജയന്തോ സ്ഥിരോ സ്വഭാവ.
1: വളരെ സന്തോഷം അത്രയും ദൂരെ ഇരുന്ന് കേൾക്കുന്നു എന്ന് പറയുന്നല്ല.
2: എനിക്ക് റേഡിയോ കേട്ടു, റേഡിയോ പ്രധാനം റേഡിയോ വാർത്തയാ. ഒരു വാർത്ത പോലും ഞാൻ മിസ്സാക്കിയില്ല.
1: എല്ലാം കേൾക്കുന്നുണ്ട് അല്ലേ?
2: എല്ലാം കേൾക്കും.
1: വളരെ സന്തോഷം. ഇത്രയും അകലെ ഇരുന്നിട്ടും കൊച്ചി എഫ് എം കേൾക്കുന്നു.
2: വാർത്ത കേൾക്കാനും
1: ശരി. അപ്പൊ നമുക്ക് ഏത് പാട്ടെന്ന് വേണ്ട പറയൂ.
2: ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന്റെ എല്ലാം നല്ലൊരു പാട്ട്.
1: ഓണത്തിന്റെ നല്ലൊരു പാട്ട് തന്നെയാവാം.
2: സർവ കേരളീയർക്കും നല്ലൊരു ആശംസകൾ, ഓണാശംസകൾ വനരായിന്റെ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ട് വരുന്നത് പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്. യേശുദാസ്, പി സുശീല.
2: ഓക്കെ,
1: വളരെ സന്തോഷം.
2: നേരത്തെ
1: ശരി. അപ്പൊ സിനിമയൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും അല്ലേ?
2: നല്ല പരിചയം.
1: ആഹാ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ, പാവങ്ങൾ പെണ്ണുങ്ങൾ? പഴയ സിനിമയാണ്.

0: അതെ അതെ, ഇത് 73 ചിത്രമാണ്, അപ്പൊ കണ്ടു കാണാൻ വഴിയില്ല. എന്നാ ഈ പാട്ട് കേട്ടാ ചിലപ്പോ ഓർമ്മ വരും. ഇത് ആ കാലത്ത് നമ്മുടെ നാട്ടിലെ ഈ പെൺകുട്ടികളെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വിദേശത്തേക്ക് വിടുന്ന അതിനെയൊക്കെ കുറിച്ചൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രിന്റ് എവിടെയും കിട്ടാനില്ല, അതുകൊണ്ട് ഇപ്പൊ കാണാൻ നിർത്തിയില്ല എന്തായാലും. പക്ഷെ നല്ല പാട്ടുകളുണ്ടായിരുന്നു വയലാർ ദേവരാജൻ ടീമിന്റെ. നമുക്ക് അപ്പൊ പാട്ടിലേക്ക് പോവാം. ഓക്കെ,
1: കൊച്ചി എഫ്എം കൊച്ചി റെയിൻബോയിലും ഓരോ സ്വരം കേൾക്കുമ്പോ നമുക്ക് കറക്റ്റ് മനസ്സിലാകും ഇന്നാരാ ഇന്ന് പക്ഷേ ജീവിതെന്നും പറഞ്ഞു.
0: ഓക്കെ, വളരെ സന്തോഷം
1: കേൾക്കുന്നത്.
0: അപ്പൊ ഒരിക്കൽ കൂടി ഓണാശംസകൾ, നമുക്ക് ഇഷ്ടഗാനത്തിലേക്ക് പോകുന്നു. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ സാർ.

ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് കിരണ്യ വി കെ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് ഗോവിന്ദപ്രസാദ്, ജി ജി ചെറിയാൻ എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ലവ് ഇൻ സെവൻറ്റീസ്, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.
2: പൂമിഴിയാൻ പുഷ്പ

0: വെൽക്കം.
1: ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയ കാവ്യം, ലവ് ഇൻ 70s. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ 70s, ഓഗസ്റ്റ് 27, ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം.

0: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
1: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളെ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
0: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30 ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
3: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: നിയമബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച തുടക്കമാവും. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണപതാകയാത്രയുടെ ഉദ്ഘാടനം എം വിൻസെന്റ് MLA കോവളത്ത് നിർവഹിച്ചു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നിക്ഷേപകരുടെ പണം അപഹരിച്ച ഭരണസമിതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി എം ലിജു. വിശ്വാസ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും മന്ത്രി. കൊച്ചി മെട്രോയുടെ പില്ലറിൽ സ്വകാര്യ ബസ്സിടിച്ച് 5 പേർക്ക് പരിക്ക്. എറണാകുളത്ത് നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 3 മണി കഴിഞ്ഞ് 3 മിനിറ്റും 14 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അമർ പ്രേം എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ ആനന്ദ് ബക്ഷി, ആർ ഡി ബർമൻ. ഇനിയൊരു ഗാനം മുഹമ്മദ് റഫിയും സംഘവും പാടിയത്, കർസ് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമൊരുക്കിയത് ആനന്ദ് ബക്ഷി, ലക്ഷ്മികാന്ത്, പ്യാരേലാൽ.

ഹിമാലയ കെ ഗോതമേ. ഈ ചിത്രത്തിനു വേണ്ടി മുകേഷ് പാടിയ ഗാനമാണിനി. ആനന്ദ് ബക്ഷിയുടെ വരികൾ, കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതം.

അടുത്ത ഗാനം മന്നാടെ പാടിയത്, പ്രേം ധവാന്റെ വരികൾ, സംഗീതം രവി, ചിത്രം ഏക് ഫൂൽ ദോ മാലി.

സമയം 3 മണി കഴിഞ്ഞ് 28 മിനിറ്റും 56 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. അടുത്ത ഗാനം യേ റാത് ഫിർ ന ആയേഗി. ഈ ചിത്രത്തിനു വേണ്ടി മഹേന്ദ്ര കപൂർ പാടിയ ഗാനമാണ്. SH ബിഹാരിയുടെ വരികൾ, OP നയ്യാറിന്റെ സംഗീതം.

അടുത്ത ഗാനം ഗോപാൽദാസ് നീരജിന്റെ വരികൾ, ശങ്കർ ജയകിഷന്റെ സംഗീതം. പാടിയത് മുഹമ്മദ് റഫി. ചിത്രം കന്യാദാൻ.

0: യേശുദാസും ഹേമലതയും ചേർന്ന് ചിച്ചൂർ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര ചിത്രീകരണം.

0: നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര, ചിത്രീകരണം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്.
1: ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
2: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
1: വേവ്സ് ആപ്പോ?
2: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച്.

0: ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
1: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
0: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹംലോക്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 4 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: നിയമബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലാപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. സഹകരണ മേഖലയിലെ നിക്ഷേപകരുടെ താൽപര്യങ്ങളും നിക്ഷേപങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി വിശ്വാസ് എന്ന പേരിൽ സമഗ്ര പാക്കേജ് നടപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി എം ലിജു. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതു സംബന്ധിച്ച പത്രവാർത്ത സർക്കാരിന്റെ അറിവോടെയല്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ഓണക്കാലത്ത് വില നിയന്ത്രിക്കാൻ സർക്കാർ തുക വകയിരുത്തിയിട്ടില്ലെന്നും ഇത് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും കെ എൻ ബാലഗോപാലൻ MLA ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. നരിക്കുനി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ തലക്കുളത്തൂർ സ്വദേശി പി ടി ഷനിലാണ് മരിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓണം തുടങ്ങിയിട്ട് 6 ദിവസമായി. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. ഇപ്രാവശ്യം അത്തം തുടങ്ങിയത് കർക്കിടക 31 ആയതുകൊണ്ടാണ് ഈ ഒരു കണക്ക് വ്യത്യാസം. ചിങ്ങം എന്നത് തന്നെ ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് അല്ലേ. കർക്കിടകം കഴിഞ്ഞ്, അതായത് നമ്മുടെ പഞ്ഞമാസം കഴിഞ്ഞ്, ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയം, വിളവെടുപ്പിന്റെ സമയം. ഏവർക്കും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ തൃക്കേട്ട ദിനാശംസകൾ, ഒപ്പം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിന്റെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ നമുക്കിവിടെ ആരംഭിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.

എല്ലാവരുടെ മനസ്സിലേക്കും വള്ളംകളിയും ഓണ കളികളും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും ഈ പാട്ട് കേട്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഈ പാട്ടങ്ങ് വെച്ചത്. ഇനിയിപ്പോൾ ദാ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോകുന്നു. അപ്പോൾ വള്ളംകളിയൊക്കെ ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഭയങ്കര തിരക്കായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യത്തെ സന്ദേശത്തിലേക്ക് ഒട്ടും താമസമില്ലാതെ കടക്കുകയാണ് കേട്ടോ. ഒട്ടും സമയമില്ല. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണ് കേട്ടോ. എൻ്റെ പേര് ശ്രീനന്ദ. ഹായ് ശ്രീനന്ദ. സ്ഥലം മാമ്പ്ര. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓ, അപ്പം ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ. എൻ്റെ അനിയത്തി ശ്രീഷ്ണ, എൻ്റെ അച്ഛൻ ജിതേഷ്, അമ്മ ശുഭ. ഞാൻ ആദ്യമായിട്ടാണ് നാലുമണിപ്പൂവിലേക്ക് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഓണാഘോഷമായിരുന്നു. UHSS മാമ്പ്ര എന്നാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരണം. തുടക്കം സിനിമയിലെ പാട്ട് വെച്ചു തരണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരിച്ചും ശ്രീനന്ദയ്ക്കും ശ്രീഷ്ണയ്ക്കും അച്ഛൻ ജിതേഷിനും അമ്മ ശുഭയ്ക്കും

ഒപ്പം ശ്രീനന്ദയുടെ എല്ലാ കൂട്ടുകാർക്കും ആ സ്കൂളിലെ യു എച്ച് എസ് എസിൽ ഇന്ന് ഓണാഘോഷിച്ച എല്ലാ കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഓണാഘോഷം ഒക്കെ ഗംഭീരമായിട്ട് നടത്തു. ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇതാ വരുന്നു തുടക്കത്തിലെ ഗാനം.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അർച്ചന, സ്ഥലം തൃശൂർ. ഹായ് അർച്ചന, എനിക്ക് ഖലീഫ എന്ന മൂവിയിലെ അശല്ലായവളെ എന്ന സോങ് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞു.

അയ്യോ കുപ്പിന്റെ കൈ ഓപ്പണ്ട കാര്യമൊന്നുമില്ല, പാട്ട് ചോദിച്ചാൽ വെച്ചു തരാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചു തരും. അപ്പൊ അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് ആർക്കും ഡെഡിക്കേഷൻ പറയാത്തതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലസ് അർച്ചനയുടെ വീട്ടിലുള്ളവർക്കും അച്ഛനയുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു ഇതാ ഗാനം.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.

ഇനി ഇത്തിരി സങ്കടം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ്. ചോദിക്കാൻ വിട്ടുപോയി, അർച്ചനയ്ക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ സങ്കടമുള്ളൊരു മെസ്സേജ് കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് അപ്പു. സങ്കടം എന്ന് വെച്ചാൽ നാലുമണിപ്പൂവിൽ പാട്ട് വെച്ച് കൊടുക്കാത്തതിൻ്റെ ചെറിയൊരു നീരസം, അതാണ് അപ്പു പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അപ്പു, ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ 6 മെസ്സേജ് അയച്ചു, അതാണ് അപ്പുവിന് സങ്കടം വരാൻ കാരണം. അപ്പോൾ സങ്കടപ്പെടേണ്ട അപ്പു, ഇന്ന് ഞാൻ ദാ മെസ്സേജ് വായിക്കുന്നുണ്ട്. മെസ്സേജ് വായിച്ചിട്ട് പാട്ട് ഏതാന്ന് പറയാത്തതുകൊണ്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ അപ്പുവിന് വെച്ചുതരാം, അപ്പുവിനും അപ്പുവിൻ്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് വെച്ചുതരാം കേട്ടോ. അപ്പോൾ സങ്കടപ്പെടേണ്ട, ബാക്കി മെസ്സേജ് വായിക്കട്ടെ. അതിലൊന്നും എനിക്ക് പാട്ട് കിട്ടിയില്ല. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് SNUP സ്കൂൾ, കുണ്ടുകുഴിപ്പാടം. എൻ്റെ അച്ഛൻ്റെ പേര് പ്രമോദ്, അമ്മയുടെ പേര്, എൻ്റെ അനിയത്തിയുടെ പേര്, അമ്മയുടെ പേര് എഴുതിയില്ല, അമ്മയുടെ പേരെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അമ്മയുടെ പേര് എഴുതിയിട്ടില്ല. അനിയത്തിയുടെ പേര് ശിവാനി, അമ്മൂമ്മയുടെ പേര് തങ്കമ്മ, അച്ചാച്ചൻ കുഞ്ഞപ്പൻ. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ, ഞാൻ കുറേ വട്ടം മെസ്സേജ് അയച്ചു, എനിക്ക് സങ്കടമായി. അയ്യോ സങ്കടപ്പെടണ്ട, അപ്പൂവിന് വേണ്ടിയിട്ട് പാട്ട് വരുന്നുണ്ട്. അപ്പൂവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തി ശിവാനിക്കും അച്ചാച്ചനും അമ്മാമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പാട്ട് വരുന്നത്. അപ്പം ഇനി സങ്കടപ്പെടാതെ നല്ല കുട്ടിയായിട്ടിരുന്ന് ഇനിയിപ്പോൾ പഠിക്കാൻ പറയണ്ട, ഓണം വെക്കേഷൻ തുടങ്ങിയല്ലോ അല്ലേ. അപ്പം എന്തായാലും ഓണാശംസകൾ നേർന്നുകൊണ്ട് അപ്പൂവിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് വരുന്നു, ഇതാ കേട്ടോളൂ.

0: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
0: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജി ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1,00,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അപ്പോ നമ്മുടെ അപ്പൂന് പാട്ട് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൂ? അപ്പൊ പാട്ട് പറയാത്തോണ്ട് കേട്ടോ എനിക്കിഷ്ടമുള്ള പാട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് പോവാണ്. ഞങ്ങൾ തോപ്പമ്പടി സ്റ്റിച്ചിങ് സെന്ററിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഈ വരുന്ന ഓണത്തിന് ഒരു പാട്ട് വേണം. തീർച്ചയായിട്ടും പാട്ട് വെച്ചാലോ. ഓണത്തിന് മുന്നേ തൃക്കേട്ടയ്ക്ക് തന്നെ ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സാറിനും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചോദിച്ച പാട്ട് ഏതാണെന്നറിയോ? ഓണത്തുമ്പി എന്നുള്ള പാട്ട്. ഓണത്തുമ്പി പാടൂ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് എന്തായാലും വെച്ചു തരാം. നമ്മുടെ സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പോൾ എല്ലാവർക്കും, സ്റ്റിച്ചിങ് സെൻറ്ററിലെ എല്ലാവർക്കും, സാറിനും എല്ലാവർക്കും ഓണാശംസകളോടുകൂടി ഈ ഗാനം വരുന്നു, കേട്ടോളൂ. ഇത് ആവശ്യപ്പെട്ടത് ആരാന്ന് പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ, ദിവ്യ.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ

0: സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നാല് മണിപ്പൂക്കളിലേക്ക് വീണ്ടും സ്വാഗതം.

ശ്രീകുമാർ വെണ്ണലിൽ നിന്നാണ് ശ്യാമപാനിലേതോ എന്ന ഗാനം ഓർ ഒരു കാതിലോല ഞാൻ കണ്ടില്ല. ഇതിലേതെങ്കിലും ഒരു ഗാനം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആകെ ഒരു ഓണപ്പാട്ടോളം തന്നെ. എന്തായാലും ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് ശ്യാമപാനിലേതോ എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ പാട്ട് തന്നെ മതിയെന്ന്. അപ്പം എന്തായാലും പാട്ട് വരുന്നു, കേട്ടോളൂ.

ജി വേണുഗോപാല് പാടിയ ഈ ഗാനം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? അപ്പം ശ്രീകുമാർ വെണ്ണൽ ആവശ്യപ്പെട്ട ഗാനം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹലോ, നാലുമണിപ്പൂവേ, ഇന്ന് അനിഴം നാളായി. അപ്പം തൃക്കേട്ടയല്ല അല്ലേ? തൃക്കേട്ട നാളെയാണ്, അനിഴം ഇന്നലെയും ഇന്നും ഉണ്ട്. അയ്യോ സോറി, അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. കാപ്പി കുടിച്ചോ? ഉഷാറായോ? പിന്നെ ഉഷാറായില്ലേ. എനിക്ക് ആൾത്താര ചിത്രത്തിലെ എല്ലാ ഈശ്വരി പാടിയ ഓണത്തുമ്പി വന്നാട്ടെ ഓമനത്തുമ്പി വന്നാട്ടെ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഞാൻ പാലാരിവട്ടം ചക്കുങ്കൽ റോഡിൽ താമസിക്കുമ്പോൾ എൻ്റെ അയൽപ്പക്കക്കാരായ ലൂയിസ് സോജൻ റോയ് മുരളി, ഡീൻ കുട്ടി ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എല്ലാവരും കേൾക്ക്, എല്ലാവരും വിളിച്ചു പറഞ്ഞോളൂ കേട്ടോ. ഇപ്പം തന്നെ ഈ സംസാരിക്കുന്ന നേരം കൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട് വരുന്നത്. ഇതൊരു പഴയ പാട്ടാണ്, പക്ഷേ എന്നാൽ കൂടി ഓണവുമായി ബന്ധപ്പെട്ട പാട്ടായതുകൊണ്ട് ഇതാ വരുന്നു പാട്ട്. ഇവർക്ക് വേണ്ടിയാണ്. പേരെന്തൊക്കെയായിരുന്നു? ലൂയിസ്, സോജൻ, റോയ്, മുരളി, ഡീൻ കുട്ടി എന്നിവർക്ക് വേണ്ടിയാണ്. എൻ്റെ പേര് ജോണി, MG നഗർ, ചെമ്പുക്കാവ്. ഓ, അപ്പം തൃശ്ശൂരുകാരനാണല്ലേ. അപ്പം എന്തായാലും തൃശ്ശൂരുകാരൻ പാലാരിവട്ടത്തുള്ള പണ്ട് താമസിച്ചിരുന്നപ്പോൾ ഉള്ള അയൽവക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാ വരുന്നു, ഗാനം കേട്ടോളൂ.

എന്തായാലും നമ്മുടെ ഓണാഘോഷമൊക്കെ ഇങ്ങനെ പകുതി എത്തുന്ന വന്ന് ഇങ്ങനെ നന്ന് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ പാട്ടുകളെല്ലാം വരുന്നത് കേട്ടോ. പ്രിയ നാലുമണി പൂവേ, സുഖമാണോ? ഞാൻ ഉദയം പേരൂരിൽ നിന്ന് മഞ്ജു. എൻ്റെ കുഞ്ഞുമോളുടെ കൃഷ്ണ എന്നാണ് പേര്, പിറന്നാളാണ്. ആഗതൻ സിനിമയിലെ മഞ്ഞുമഴക്കാട്ടിൽ എന്ന പാട്ട് അവർക്കും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് വെച്ചിരുമോ. തീർച്ചയായിട്ടും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാ വലിയ കൂട്ടുകാർക്കും ഇന്ന് പിറന്നാൾ ആശംസിച്ചുകൊണ്ടാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉദയം പേരിൽ നിന്ന് മഞ്ജുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. കൃഷ്ണമോൾക്ക് പ്രത്യേകിച്ച് ഹാപ്പി ബർത്ത്ഡേ മോളൂ.

അപ്പൊ നമ്മുടെ സമയം എന്താ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കണു. ലാസ്റ്റ് മെസ്സേജ് കേട്ടോ ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പോ ആ മെസ്സേജും ആ പാട്ടും കൂടെ അങ്ങ് തന്നു കഴിഞ്ഞാൽ ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ വില വാങ്ങും. അപ്പോൾ വായിക്കുകയാണെങ്കിൽ സമയം കളയുന്നില്ല. ഞാൻ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു പാട്ട് തരാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു. നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഞാൻ ആ മെസ്സേജ് വായിച്ചു, പാട്ടും തരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോളുടെ ഭർത്താവ് മരുമകൻ്റെ രാഹുൽ നന്ദിക്കാട്ട് എന്നാണ് പേര്. മോൻ്റെ ജന്മദിനമാണ് ഇന്ന്. കൊച്ചി FM 4 മണിപ്പൂവിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവായ എൻ്റെ പേരിൽ അനുയോജ്യമായ ഒരു ഗാനം മോനായി ഡെഡിക്കേറ്റ് ചെയ്യാമോ? എനിക്ക് പറ്റുന്ന പോലെ ഒരു നല്ല പാട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ, അതിലൊരു ഉപരി ഓണാശംസകൾ നേർന്നുകൊണ്ട് പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം. അപ്പോൾ എല്ലാവർക്കും തിരിച്ചും സ്നേഹം നിറഞ്ഞ, സൗഹാർദ്ദം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം വരുന്നു. മരുമകനായ രാഹുൽ നന്ദിക്കാട്ടിന് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം ഇതാ.

നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ ഇതാ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. രമേശ് വട്ടപ്പറമ്പിൽ, വെള്ളൂർ പുത്തൻചിറ, അതുപോലെ തന്നെ ദേവു ഏലൂർ എന്നാണ് മെസ്സേജ് അയച്ചത്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ടോമി മടപ്പ്ളത്തിരുത്ത്, അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഇപ്പോഴും വന്നു. ജോണി ബിജി മാത്യു, പേര് ബിജി മാത്യു, കോതമംഗലത്ത് നിന്ന്. അപ്പം അങ്ങനെ ഓരോ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാവരും ഓണാശംസകൾ നേർന്നുണ്ട്. തിരിച്ചും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ്, ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ നമ്മുടെ നാലുമണിപ്പൂക്കൾ ഈ ഗാനത്തോടുകൂടി ഇന്ന് അവസാനിക്കുകയാണ്, ഇവിടെ വിട വാങ്ങുകയാണ്. ഏവർക്കും ഒരു ശുഭസായാഹ്നം നേർന്നുകൊണ്ട്.

0: സമയം 4 മണി കഴിഞ്ഞ 55 മിനിറ്റ്. ഇപ്പോൾ സേവന വാർത്തകൾ. കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൌജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0479-2-45-22-77.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
10: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
9: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
10: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
11: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
12: ഈ ഓണം കെ ചേട്ടനൊപ്പം
13: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
14: കേരളത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾക്ക് ചെങ്ങമനാട് കൈത്തറി. ഇപ്പോൾ ഓണം പ്രമാണിച്ച് 20% സർക്കാർ റിബേറ്റ്. കൈത്തറി ശീലമാക്കൂ, മലയാളിയാകും.
15: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
16: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
17: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
18: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
19: കണ്ടീഷൻ അപ്ലൈ.
20: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
21: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
20: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
21: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
22: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, August 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ.
0: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94-47-52-23-38. 94-47-52-23-38. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 5:11.
2: ആകാശവാണി FM വാർത്തകൾ.
1: ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഓണം ബോണസ് 1,500 രൂപയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ ഒരുങ്ങുന്ന ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാർക്ക് ഉത്സവ ബത്തയും അഡ്വാൻസ് ഓണറേറിയവും ലഭിക്കുന്നതിനുള്ള ഓർഡർ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. ഓണാവധിയോടനുബന്ധിച്ച് തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. ആഗസ്റ്റ് 24-29 തീയതികളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരിക്കും ലൈബ്രറി പ്രവർത്തിക്കുക. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് മൂലമറ്റം, പവർഹൌസ്, ഇടുക്കി ഡാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. പവർഹൌസിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തി. നിയമബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. സഹകരണ മേഖലയിലെ നിക്ഷേപകരുടെ താൽപര്യങ്ങളും നിക്ഷേപങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി വിശ്വാസ് എന്ന പേരിൽ സമഗ്ര പാക്കേജ് നടപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി M.Liju. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം MG ശ്രീകുമാറും ചിത്രയും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

അടുത്ത ഗാനം രാഹുൽ നമ്പ്യാരും ചിത്രയും പാടിയത്. ചിത്രം ഭാഗ്യദേവത. മയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഇളയരാജ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
4: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
3: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ
5: കിട്ടും.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി രഞ്ജിത് ഗോവിന്ദ് പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം പ്രണയകാലം.

0: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
1: പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
0: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
1: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC apply.
3: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഇഫ്തി ഇണം പകർന്ന ഗാനം ചിത്രം ജൂൺ. പാടിയത് വിനീത് ശ്രീനിവാസൻ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു ഗാനം കൂടി, ചിത്രം സൈക്കിൾ. അനിൽ പനച്ചുരാന്റെ വരികൾക്ക് ഈണമിട്ടത് മെജോ ജോസഫ്.

സമയം 5 മണി കഴിഞ്ഞ് 31:32 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി കവർ സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്നത്. ചിത്രം അന്ന.

അനിൽ പനച്ചുരാൻ രചിച്ച് ബിജിബായ് ഇണം പകർന്ന് രഞ്ജിത്ത് കെ ജി, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം മിന്നാമിന്നിക്കൂട്ടം. അടുത്ത ഗാനം ബ്രോഡാഡി എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ എന്നിവർ പാടിയത്. വരികൾ ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം ദീപക് ദേവ്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. വരികൾ എസ് രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപികമാരുടെ കവിളിൽ

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59:32. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: നൗഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: െ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, പച്ചക്കറിയും ചെണ്ടുമല്ലിയും, ഓണത്തെ വരവേൽക്കാൻ ഒരു വീട്ടമ്മയുടെ കാർഷിക വസന്തം. പള്ളിപ്പുറം സ്വദേശി ആശാ ദേവദാസിനെ പരിചയപ്പെടുത്തുന്നു.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 FM ഈവനിങ്. ഇതിൽ നിലവറ 7:55 ഒരിടത്തൊരിടത്ത്. മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ADHDയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
4: ഈ ഓണം KK ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
8: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
9: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
10: ഓണ ഷോപ്പിംഗോ?
9: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം KK ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
0: അറിയിപ്പുകൾ തുടരുന്നു. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. PF മാത്യൂസിന്റെ കഥ, തമിഴൻ. സൗമ്യ PR നടത്തുന്ന പ്രഭാഷണം, ഓണച്ചൊല്ലുകൾ. പൂജാ P ബാലസുന്ദരത്തിന്റെ കവിതകൾ, ഏതാവോ സുഖം, ഒച്ച്, പുതുവർഷം. 10:00 ഉസ്താദ് വിലായത്ത് ഹുസൈൻ ഖാന്റെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
12: കണ്ടീഷൻസ് അപ്ലൈ.
11: 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ സുധാ ബാലചന്ദ്രൻ അവതരിപ്പിച്ചത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ. 7:00 നാട്ടുവിശേഷം, ഓണം കവിതാനേരം, അശോകൻ മറയൂർ. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, കാനകൾക്കും വേണം ക്ലീനിംഗ്. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം.
14: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
15: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
14: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
8: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ

0: കാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച്കി. കിട്ടുന്ന വാഹനങ്ങളിൽ കയറി സൗജന്യമായി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത എഡ്വിനുമായി അഭിമുഖം, ആദ്യ ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 തപസ്യ ഹോമിയോ FM ഹെഡ്ലൈൻ. ADHDയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, PF മാത്യൂസിന്റെ കഥ തമിഴൻ, സൗമ്യ PR പ്രഭാഷണം ഓണച്ചൊല്ലുകൾ, പൂജ PBalasundaram എഴുതിയ കവിതകൾ, ഏതാവോ സുഖം, ഒച്ച്, പുതുവർഷം. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 10:00 നേർവഴി. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇല്ലോണം, വല്ലോണം, നല്ലോണം, പിയുടെ തിരുവോണം, മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലൂടെ ഒരു യാത്ര. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഉച്ചയ്ക്ക് 2:00 ആകാശവാണി FM വാർത്തകൾ. 2:45 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. വിവരണം നൽകുന്നവർ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, വിനു കെ ജോൺ, ഭദ്രൻ TB, ഡോക്ടർ GS വിനോദ് കുമാർ. 5:55 സേവന വാർത്തകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. കാനകൾക്കും വേണം ക്ലീനിംഗ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേനൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. എട്ട് ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9. 9:15 ഓണം കഥാവേള, P സുരേന്ദ്രൻ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
6: എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. രാധിക തിലക് പാടിയത്, S രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് KP ഉദയഭാനു.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിനു കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്കോണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 62 38 59.

0: അൻപത് തൊണ്ണൂറ്റിയാറ് അറുപത്, അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അൻപത്തിയൊൻപത് തൊണ്ണൂറ്റിയാറ് അറുപത്.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നടത്തിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 December വരെ ഓൺലൈനായി അപേക്ഷിക്കാം.
8: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
9: എവിടുന്ന് വാങ്ങിക്കണം?
8: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
9: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
8: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: എന്നാ മൈ ജി തന്നെ പോവാം.
8: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
10: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
11: കണ്ടീഷൻസ് അപ്ലൈ.
7: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0487-238-7-1.
12: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
13: അതെങ്ങനെ?
12: മൈ ജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
14: 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
16: മൈ ജി ഓണം, മാസ് ഓണം.
7: ആലപ്പുഴ സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ദിവത്സര ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും CEOമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശ പതാക വഹിച്ച 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലെ 22 നാവികരും സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യം പത്രവാർത്ത കണ്ടാണ് അറിഞ്ഞതെന്നും സർക്കാരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് KMRL പത്രവാർത്ത നൽകിയതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ എന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയെന്ന് KMRL അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ 3-ാമത്തേതായ മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
6: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മംഗ്രോൾ. ജലാന്തർ നിരീക്ഷണം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ തുടങ്ങി നിർണായക ദൌത്യങ്ങൾ നിർവഹിക്കാൻ കപ്പലിന് കഴിയും. മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും.
3: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2,000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി T. സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക്

വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 മുതൽ നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ

0: @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അത്തം തുടങ്ങിയതു മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
1: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഗ്രന്ഥശാലയിൽ 10,000-ലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പു കമ്പികൾ തെറിച്ചു വീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഹരിത കർമ്മസേനാംഗങ്ങളുടെ ഓണം ബോണസ് 1,250 നിന്നും 1,500 രൂപയായി വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. 37,481 ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. FIH ഹോക്കി ലോകകപ്പ് 2 പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 ഉയർന്ന് 77,541 നിഫ്റ്റി 20 നേട്ടത്തിൽ 24,252 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. രാവിലെ 880 രൂപ വർദ്ധിച്ച് പവന് 1,17,680 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ ഉയർന്ന് 1,18,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 40 മിനിറ്റ് 44 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്, ചിത്രം ബട്ടർഫ്ലൈസ്. വരികൾ കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 9 സെക്കൻഡ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: പച്ചക്കറിയും ചെണ്ടുമല്ലിയും ഓണത്തെ വരവേൽക്കാൻ ഒരു വീട്ടമ്മയുടെ കാർഷിക വസന്തം. പള്ളിപ്പുറം സ്വദേശി ആശാ ദേവദാസാണ് ഇന്ന് കാർഷിക ജീവനത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം ചേച്ചി. അപ്പോ ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? അതുപോലെ ഇവിടെ എത്ര നാളായി കൃഷി ചെയ്യുന്നു,

0: ഇതിന്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് പറയാവോ?
1: നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ്, 16 വാർഡിലാണ്, ഒരു കർഷകയാണ്. അതിലും വലിയ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയാണ്. വളരെ വർഷങ്ങളായി കൃഷി ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പൊതുവെ ഞാൻ അങ്ങനെ പുറത്തേക്ക് കൊടുക്കാറില്ലല്ല. അധികം കൃഷി ചെയ്തിട്ട് തൊട്ടടുത്ത് വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കൾ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം തുടങ്ങി ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ കീഴിലൊരു ഇക്കോഷോപ്പ് ഉണ്ട്, അപ്പൊ അവിടെ ഞങ്ങൾ കൊടുക്കും. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോണത്.
0: നമ്മുടെ ഈ ഒരു പ്രദേശം പൊതുവെ നല്ല വെള്ളക്കെട്ടുള്ളൊരു സ്ഥലമാണ്, അപ്പോ അതൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്?
1: ആ ശരിയാണ് പറഞ്ഞത്, വെള്ളക്കെട്ടാണ്. കാരണം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. കാരണം തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് പോയിലും കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഒക്കെ തോടും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ ഞങ്ങളെ വളരെയധികം ബാധിക്കും. എനിക്കാണെങ്കിൽ 3 സെന്റ് സ്ഥലമുള്ളൂ, എങ്കിലും തൊട്ടടുത്ത ഒരു പറമ്പ് ഉണ്ട്, തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ പറഞ്ഞ് കൃഷി ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പൊ പച്ചക്കറി ധാരാളം ഇത് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ തക്കാളിയാണ് കൂടുതലും ചെയ്തത്. അതിൽ കൂടെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഇപ്പൊ 100 പച്ചമുളകാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. 100 പച്ചമുളക് കൂടാതെ തക്കാളി, വഴുതന, വെണ്ട, ചേന ഇതെല്ലാം ഉണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുറ്റി കുരുമുളക് ഉണ്ട്. കുറ്റി കുരുമുളക് ഉണ്ടെന്ന് പറയുമ്പോ ഒരു 3-4 വർഷമായിട്ട് ഞാൻ പുറത്തുനിന്ന് കുരുമുളകേ വാങ്ങാത്തൊരവസ്ഥയിലാണ്. എന്റെ ബന്ധുക്കളുടെ വീട്ടിലും ചക്കയും കൊടുക്കുമായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. കുറച്ച് വാഴയൊക്കെ ഉണ്ട്. അതില് കഴിഞ്ഞ വർഷം വാഴ 12 റോസ് വെച്ചിട്ട് 12 നല്ല കൊലക്കാറായപ്പോഴത്തേക്കാണ് വെള്ളം കയറി നശിഞ്ഞു വീഴുന്നത്. വളരെയധികം സങ്കടം തോന്നി. എനിക്ക് തിരക്കാണ്, എങ്കിലും ഞാൻ ആ തിരക്ക് പിടിച്ച സമയത്തിനടക്കാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അതൊന്നും തന്നെയല്ല, കൃഷി ഭവനിന് നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അത് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള മിക്കവർക്കുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം സപ്പോർട്ടാണ്. വെള്ളക്കെട്ടിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടില് വേറാത്ത ചെരുപ്പൊക്കെ ഒന്നും ഇടാൻ പറഞ്ഞത് കൊഴുകിപ്പോ അത്രക്ക് വെള്ളം കയറുന്ന സ്ഥലമാണ്. എങ്കിലും ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇതെങ്ങനെ ചെയ്യുന്നത്.
0: വീട്ടിലാവശ്യമായ പച്ചക്കറികള് പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലേ?
1: ഒരു സാമ്പാറൊക്കെ ആണെങ്കിലും എന്റെ വെണ്ടയും അല്ലെങ്കിൽ തക്കാളി ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവരെല്ലാം മിക്കതും അങ്ങനെയൊക്കെ തന്നെയാണ്. പച്ചമുളക് ഞാൻ വാങ്ങാറേയില്ല. അതൊക്കെ സ്ഥിരം കൃഷി ഇടത്തിൽ തന്നെയാണ്.
0: മണ്ണിലാണോ അതോ ഗ്രോ ബാഗിലാണോ കൃഷി ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഒന്ന് പറയാവോ?
1: ഗ്രോ ബാഗിനും ചട്ടിയിലുമാണ് കൂടുതലും ഞങ്ങള് വെച്ചിട്ടുള്ളത്. താഴെ വെക്കാവുന്ന ഒരു കണ്ടീഷൻ അല്ല. അപ്പൊ ഗ്രോ ബാഗ് എന്ന് പറയുമ്പോ ഞങ്ങള് ആദ്യം ഗ്രോ ബാഗ് വാങ്ങിയിട്ട് അതില് ആദ്യം മണല് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതില് കുമ്മായം കൂടി ചേർത്ത് ഒരു 5 ദിവസം ഒക്കെ വെച്ചിട്ട് അതിനുശേഷമാണ് ഞങ്ങള് വളമൊക്കെ ചേർത്ത് നനച്ച് 2 ദിവസം കൂടി ഇട്ടിട്ടാണ് പിന്നെ തൈകള് കസോപ്പ് വഴി ഇങ്ങനെ വാങ്ങണേന്. അവിടെ നല്ല വില കുറവിന് തൈകള് കിട്ടും. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് വെക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്.
0: ഇതിന് കീടനാശിനികൾ എന്തെങ്കിലും തളിക്കാറുണ്ടോ?
1: വാട്ടോ എന്തെങ്കിലും ചീയലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കൃഷിവാനായിട്ട് ബന്ധപ്പെടും, ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ അപ്പൊ തന്നെ പറഞ്ഞുതരും. എല്ലാ കാര്യങ്ങളും വളങ്ങളും മറ്റു കാര്യങ്ങളും എക്കോഷോപ്പ് വഴി ഞങ്ങൾ വാങ്ങിക്കും. എല്ലാ സാധനങ്ങളും ഞങ്ങൾ തുടങ്ങി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് പച്ചക്കറിയുടെ വേസ്റ്റും കുറച്ച് ചാണകവും അതിൽ കുറച്ച് ഷീമക്കൊന്നട ഇലയും കൂടി വെള്ളത്തിലിട്ട് വെക്കും. ചതച്ച് ഷീമക്കൊന്നട ഇലയൊക്കെ ചതച്ച് വെള്ളത്തിലിട്ട് കലക്കി 2-3 ദിവസം ഇങ്ങനെ ഇളക്കി അത് ക്ലിയർ ആക്കി എടുക്കും. എന്നിട്ട് അതിൽ വെള്ളം ചേർത്ത് 1-5 ദിവസം കഴിയുമ്പോ എടുക്കുന്നതിൽ ഒരു 5 ഇരട്ടി വെള്ളം ചേർത്തുകൊണ്ടാണ് ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നല്ല രീതിയിൽ നമുക്കത് ഇന്ന് വിളവ് കിട്ടും, നല്ല രീതിയിൽ കൃഷി ചെയ്യാനും പറ്റും.
0: നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കഴിഞ്ഞ പുറത്തു കൊടുക്കുന്നുണ്ടോ?
1: വിളവെടുത്താല് ഇപ്പൊ എടുക്കുമ്പോ തന്നെ ചിലപ്പോ അത്യാവശ്യം ആരെങ്കിലും അടുത്ത് ചോദിക്കും, ഞാൻ എനിക്ക് കുറച്ച് പച്ചവളം വേണമെന്നൊക്കെ പറയും. അപ്പൊ നമ്മളത് കൊടുക്കും. കൂടാതെ കൃഷി ഭവന്റെ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു എക്കോഷോപ്പ് ഉണ്ട്. അവിടെ എല്ലാ പച്ചക്കറിയും നമ്മള് കുറച്ചുള്ളെങ്കിലും ശരിയാണ്, 1 കിലോ പച്ചമുളകുള്ളു, 1/2 കിലോ പച്ചമുളകുള്ളെങ്കിലും അതവിടെ എടുക്കും. അവിടെ നമുക്കതുകൊണ്ട് ഇപ്പോഴാണ് ഞാനത്, കാരണം ഇതിന് മുമ്പ് കൊടുക്കലുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ അത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ കൈവശമുള്ള 100 ഗ്രാം ആണെങ്കിൽ പോലും അടക്കൊണ്ട കൊടുത്താല് അവരത് എടുക്കും. ഒരു 10 പേരിൽ നിന്നാകുമ്പോ 1 കിലോ ആയില്ലേ. അപ്പൊ അങ്ങനെ അവിടെ കച്ചവടം നടക്കും. അവിടെ വരുന്ന പച്ചക്കറികളൊക്കെ അപ്പൊ തന്നെ ചിലവായി പോവാണ് പതിവ്. നമ്മൾ ഇത്രയും കഴിഞ്ഞ് വാങ്ങാന്ന് പറഞ്ഞ് കിട്ടില്ല. അത്തരത്തില് നമുക്ക് എക്കോഷോപ്പ് നമ്മൾക്കുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള കൃഷി ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. 2 കിലോത്തോളം പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് രാവിലെ.

0: ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിട്ട്, അതുപോലെ വഴുതന കളി ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ചൈനക്കൊന്നും അങ്ങനെ നിക്കണം കപ്പയുണ്ട്.
1: ഇവിടെ ഇപ്പൊ കുറെ കുറ്റിക്കുരുമുളക് കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൃഷി രീതിയൊക്കെ എങ്ങനെയാണ്, അതെപ്പോഴാണ് നട്ടത്, അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ?
0: കുറ്റിക്കുരുമുളക് ആ തണ്ട് നമ്മള് ഞാനിപ്പോ അടുത്ത ദിവസം തണ്ടുകൾ കുറെ നട്ടു വെച്ചിട്ടുണ്ട്. ആ പക്ഷെ ഇതിനൊരു കുഴപ്പമുള്ളത് വളരെ സ്ലോവിലെ ഇത് പിടിക്കുള്ളു. കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ച് നട്ടു കഴിഞ്ഞാല് കുറേ സമയം എടുക്കും അത് വളർന്നു വരാൻ. ചെടി അയച്ചു കഴിഞ്ഞാല് നമ്മള് അതിന് ആവശ്യമുള്ള വളം കൊടുത്താൽ മതി, വലിയ അമിതമായ വളമൊന്നും വേണ്ട. പക്ഷെ അതവിടെ നിന്ന് കാണാനും ഭംഗിയാണ് എന്റെ വീടിനെ ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാ കുറ്റിക്കുരുമുളകും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല, നമ്മൾ സാധാരണ പച്ചക്കറിക്ക് ചെയ്യുന്ന വളങ്ങൾ മാത്രം മതി. എല്ലാ വർഷവും ശരിക്കും പറഞ്ഞാൽ 2 കിലോ 2.5 കിലോ ഒക്കെ കിട്ടും. ഞാൻ ഈ കുരുമുളക് ഇതുവരെ പുറത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, എക്കോഷോപ്പിലൊന്നും കൊടുത്തല്ല. അവർ ചോദിക്കുന്നുണ്ട് കുരുമുളക് ഉണ്ടായിരുന്നൊക്കെ, പക്ഷെ ഞാൻ ഈ കുരുമുളക് കൊടുത്തിട്ടില്ല. കുരുമുളക് എപ്പോഴും ഇവിടെ എപ്പോഴും ഉണ്ടാവും, കാരണം എന്റെ ഇതൊരു സഹോദരനുണ്ട്, സഹോദരന് കൊടുത്തു വിടാറുണ്ട്. എന്റെ അനുജത്തിയുണ്ട്, അനുജത്തിക്കും കൊടുത്തു വിടും. അങ്ങനെ ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കുറ്റിക്കുരുമുളക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, കാരണം ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു കുറ്റിക്കുരുമുളകിന്റെ തൈ നമ്മൊരു വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞ് അതിനൊന്ന് പരിചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ടാവും. കാണാൻ തന്നെ നല്ലൊരു അഴകല്ലേ കുറ്റിക്കുരുമുളക്.
1: ഇപ്പൊ ഓണത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഇവിടെ നിന്ന് തന്നെ കിട്ടി, അതുപോലെ അത്യാവശ്യം പൂക്കൃഷി ഉണ്ടല്ലേ ചെണ്ടുമല്ലി, അപ്പൊ അതിന്റെ കൃഷി രീതിയൊക്കെ ഒന്ന് പറയാവോ?
0: ചെണ്ടുമല്ലി ഞങ്ങള് ഇപ്പൊ 5 വർഷമായിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്തില് ചെണ്ടുമല്ലി കൃഷി ഒരു പ്രൊജക്ട് വരികയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. 5 വർഷവും ഞാനുണ്ട് അതില്. 5ാമത്തെ വർഷമാണ് ഇപ്പൊ ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത്. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഈ വർഷം, കാരണം ഭയങ്കര മഴ. ഇതിന് ശരിക്കും വെയില് വേണം, നല്ല വെള്ളവും വേണം വെയിലും വേണം, എന്നാലും മാത്രമേ ചെണ്ടുമല്ലി നന്നായിട്ട് പൂക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ പറയട്ടെ, എനിക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം അത്തത്തിന് തന്നെ നമുക്ക് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമാണ്. നല്ല രീതിയിൽ തന്നെ ആ വിളവെടുക്കാൻ കഴിഞ്ഞ് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പക്ഷെ ഇന്നൊരു ഉദ്ഘാടനം പോലെ ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തി അത് കൊടുക്കേണ്ടായി. ചെണ്ടുമല്ലി കൃഷിക്ക് ഒരു പ്രത്യേകത ഉള്ളത് അതിനകത്ത് പുഴു വന്നാല് പുഴുവിന്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെടിയെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കൃഷിയാണ് ഈ പൂക്കൃഷി എന്ന് പറയുന്നത്. അത്യാവശ്യം വെള്ളം വേണം, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അത്യാവശ്യം വെള്ളം വേണം, വളം വേണം. ഈ വളം വെള്ളത്തിന്റെ രൂപത്തിൽ, അതായത് ചാണകമൊക്കെ നേരിട്ട് ഇട്ട് കൊടുക്കാതെ അത് വെള്ളത്തിലിട്ട് വെച്ച് കലർത്തി അതിൽ കൂടുതൽ വെള്ളം ചേർത്തുകൊണ്ട് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് വിളവെടുക്കാൻ സാധിക്കും. ഇതും ഇതുപോലെ തന്നെ ഗ്രോ ബാഗിൽ തന്നെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ടാണ് സിമന്റ് ചാക്കൊക്കെ കളക്ട് ചെയ്ത് അതിനകത്താണ് വെച്ചിട്ടുള്ളത്. 150 തൈകളാണ് ഈ പ്രാവശ്യം വെച്ചിട്ടുള്ളത്. അത് വളരെയധികം നല്ല രീതിയിൽ പോകുന്നുണ്ട്. കൃഷി ഭവൻ വഴിയാണ് ഞങ്ങൾക്ക് പൂക്കൃഷിക്കുള്ള തൈകൾ തരുക. അപ്പൊ തൈ തരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വളവും അതിൽ ചേർക്കേണ്ട കുമ്മായം മറ്റ് ആവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കൃഷി ഭവൻ വഴി തന്നെയാണ് തരുന്നത്. അപ്പൊ കൃഷിഭവനിൽ നേരത്തെ തന്നെ തന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങള് 2 ആഴ്ച കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ആഴ്ച കഴിയുമ്പോഴാണ് നടന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങള് കൊണ്ടുവന്ന് വെച്ചതിന്റെ കുമ്മായൊക്കെ തന്നപ്പോ തന്നെ ഞങ്ങൾ ഇതെല്ലാം ക്രമീകരിച്ച് കുമ്മായി ഇട്ട് നേരത്തെ വെച്ച് അതിനുശേഷം വളവും മണലും എല്ലാം ചേർത്തുകൊണ്ട് എല്ലുപൊടി എല്ലാം ചേർത്തുകൊണ്ട് ചെയ്ത് കയറ്റി 2 ദിവസം കഴിഞ്ഞപ്പോ തൈ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഈ വർഷം പൂവ് എടുക്കാൻ സാധിച്ചു. അത് വിളവെടുക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം എക്കോശത്തില് വേറെ ആരുടെയും പൂവ് എത്തിയിട്ടില്ല, എല്ലാവരും ഒക്കെ മൊത്തക്കിട്ട് നിക്കണുള്ളൂ. ഞങ്ങൾ അത്ര ദിവസം സൂക്ഷ്മം നിരീക്ഷിച്ചിട്ടാണ് ഇത്ര പൂവുണ്ടായെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളൊരു അതിനോട് ഇണങ്ങി ഇഷ്ടത്തോടെ ചെയ്യുമ്പോ ആ ചെടി നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വിളവ് നമുക്ക് തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്.
1: ഏത് കളറൊക്കെ ഉണ്ട് ചെണ്ടുമല്ലി ഇവിടെ?
0: ഓറഞ്ച് കളറും മഞ്ഞ കളറും ഉള്ള ചെണ്ടുമല്ലിയാണ്. കഴിഞ്ഞ വർഷത്തില് വെള്ള വാടാർമല്ലി ഉണ്ടായിരുന്നു, പിങ്കും ഉണ്ടായിരുന്നു, 2 കളറും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ശരിക്കും നമുക്ക് 500 രൂപ ചെലവായെങ്കിലും ഞങ്ങൾക്ക് 2000 രൂപ കൂടുതൽ ഞങ്ങളുടെ സ്വന്തം ആവശ്യം. ഞങ്ങൾ ഇതുവരെയും 5 വർഷമായിട്ട് പൂവ് പുറത്തൊന്നും വാങ്ങാറില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കൊച്ച് മറ്റു ചെറിയ ചെറിയ പൂക്കളുണ്ട്. അതും ഈ വാടാർമല്ലിയും ഈ ചെണ്ടുമല്ലിയും എല്ലാം ചേർത്തുകൊണ്ടാണ് ഞങ്ങള് പൂക്കളറുന്നത്. ഞങ്ങളുടെ വീട്ടുകാരും ഒക്കെ പൂക്കളറുന്നത്, ഞങ്ങൾ കൊറേ പേരുണ്ട് അവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് വരുമാന മാർഗമായിട്ട് ഞങ്ങൾക്ക് ചെയ്തതിന്റെ

0: ഒരു 5-6 ലക്ഷയോളം ഞങ്ങൾ വരുമാനം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഈ കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം കുഴപ്പമില്ലാത്ത രീതിയിൽ മുട്ടൊക്കെ ഉണ്ട്, നല്ല നിറഞ്ഞു നിൽക്കുകയാണ് പോവും. ഇതെല്ലാം വലിപ്പം വെച്ച് വരാതെ നമുക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്തത്തിന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എന്ത് തന്നെയായാലും നാളെയും കൂടി വിളവെടുത്ത് എക്കോഷോപ്പിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജൂൺ 12-ാം തീയതി തൈകൾ തന്നതാണ്. ജൂൺ 12-ാം തീയതി തുടങ്ങി നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷത്തെ കാലാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിട് ഇല്ലെങ്കിൽ ശരിക്കും 45 ദിവസത്തിനുള്ളിൽ നമുക്ക് പൂവെടുക്കാൻ സാധിക്കും.
1: ഇപ്പോ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായ വീട്ടമ്മമാരോട് എന്താ പറയാനുള്ളത്?
0: വീട്ടമ്മമാര് എന്റെ അഭിപ്രായത്തില് തൊഴിലില്ലാതെ വീട്ടില് ഇരിക്കുന്ന, തൊഴിലില്ലാതെ എന്ന് പറയുമ്പോ തന്നെ ആളുകൾ ബുദ്ധിമുട്ട് തോന്നരുത് എന്റെ അടുത്ത്. കാരണം നമ്മൾ 24 മണിക്കൂറും തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് വീട്ടമ്മമാര്. അവർക്ക് ഒരു നല്ല പ്രചോദനമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞാല് അതിൽ നിന്നൊരു ചെറിയ വരുമാനം എന്ത് തന്നെയാലും ഈ വീട്ടമ്മമാർക്ക് കിട്ടും. അതുപോലെ കൃഷി എന്ന് പറയുമ്പോ ഈ കൃഷിയും പച്ചക്കറി കൃഷിയും മാത്രമല്ലല്ല, ഒരുപാട് പശു വളർത്തലുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൃഷിഭവൻ വളരെ അധികം മുന്നോട്ട് പോകുന്നൊരു കൃഷിഭവനാണ് ഞങ്ങളുടെ. ഈ കുരുമുളക് എന്ന് പറയുന്ന സംഭവം, കുറ്റിക്കുരുമുളകിൽ ധാരാളം കുരുമുളക് ഉണ്ടാവും. എനിക്ക് തന്നെ അതിഷ്ടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും കുരുമുളക് എടുക്കുമ്പോൾ. അപ്പൊ ഇത് എന്തിനല്ലേ, പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കൊരു മുതൽക്കൂട്ടാകും. കാരണം അവർക്ക് ചെറിയ വരുമാനം കിട്ടും, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളം ഉണ്ടാക്കാം. ആ വളം ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ വർഷരഹിതമായ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൃഷി എന്നുള്ളൊരു ഭാഗത്തിലേക്ക് കടന്നു വരണം. എല്ലാ അമ്മമാരും വീട്ടമ്മമാരും എല്ലാവരും ഒത്തുചേർന്ന് പോകണം. നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. വരുമാന മാർഗത്തെക്കാൾ എന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നു, നമ്മൾ ഒരുപാട് അസുഖങ്ങളുമായിട്ട് ആശുപത്രിയൊക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയാം. അപ്പൊ പക്ഷെ നമ്മള് നമ്മളുടെ അസുഖങ്ങള്, നമ്മുടെ മനസ്സ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ ഈ ചെടിയുമായിട്ട് ഇത്തിരി അരം പോയി എന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും. അപ്പൊ നമ്മുടെ സന്തോഷത്തിനും വേണ്ടി നമ്മൾ കൃഷി ചെയ്യണം. നമ്മുടെ മനസ്സിനും ആരോഗ്യം കിട്ടും, ശരീരത്തിനും ആരോഗ്യം കിട്ടും, നമുക്ക് സമ്പാദ്യം കിട്ടും. എല്ലാം കൊണ്ടും ഗുണം തന്നെയാണ് കൃഷി.
1: ഏതായാലും ഈ വർഷം ഓണത്തോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടി ഉണ്ടല്ലോ, അതൊന്ന് ശ്രോതാക്കളോട് ഷെയർ ചെയ്യാവൂ.
0: എനിക്കൊരു അവാർഡ് കിട്ടുകയല്ലേ, അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാനിങ്ങനെ പ്രതീക്ഷിതയല്ല. ഞാനിങ്ങനെ അവാർഡ് അതുപോലെ വലിയ ഒരു ആഗ്രഹമൊന്നും ആഗ്രഹിച്ച് ചെയ്തതല്ല. പക്ഷെ എനിക്ക് ഈ വർഷം അങ്ങനെ ഒരു സ്പെഷ്യൽ അവാർഡ് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ സംതൃപ്തയാണ്.
1: ഈ കർഷക ദിനത്തോടനുബന്ധിച്ച് പള്ളിപ്പുറം കൃഷിഭവന്റെ കീഴില് മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് അല്ലേ?
0: അതെ.
1: ഈ ഓണനാളുകളിൽ വിളവെടുപ്പ് ഉത്സവം കൂടിയായ ഓണത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു?
0: ഓണം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സും നമ്മുടെ പ്രകൃതി വരെയും ഒരു ഓണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സ്ഥിതി. കാരണം ഇന്ന് പഴയത് പോലെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ കൂടിയാണ് ഇപ്പോഴത്തെ തലമുറകൾ പോയിട്ടുള്ളത്. പണ്ടത്തെ ബുദ്ധിമുട്ടുകളൊന്നും പുതിയ തലമുറകൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം നല്ല രീതിയിലുള്ള ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു.
1: ശ്രോതാക്കളോട് ഇതുവരെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് പള്ളിപ്പുറം സ്വദേശി ആശാ ദേവദാസ്.
2: ഇനി കിസാൻ വാണിയിൽ വെണ്ടകൃഷി ലാഭകരമാക്കാനുള്ള വഴികൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തിന്റെ ഏത് കാലാവസ്ഥയിലും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വാണിജ്യാടിസ്ഥാനത്തിൽ നല്ല നേട്ടം കൊയ്യാവുന്നതുമായ ഒരു വിളയാണ് വെണ്ട. സാധാരണയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും വേനൽക്കാല വിളയായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമാണ് വെണ്ട കൃഷി ചെയ്യാറ്. എന്നാൽ ആനക്കൊമ്പൻ എന്ന ഇനം മെയ് അവസാനവും ജൂൺ ആദ്യവുമായി കൃഷി ചെയ്യാം. മൊസൈക്ക് രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള മഴക്കാലത്ത് നടാൻ പറ്റുന്ന സുസ്ഥിര, ഇളം പച്ചനിറത്തിലുള്ള കായകൾ നൽകുന്ന സൽകീർത്തി, അരമീറ്റർ നീളം വയ്ക്കുന്ന ഇളം പച്ചനിറമുള്ള മഴക്കാലത്തും കൃഷിയിറക്കാവുന്ന കിരൺ എന്നിവയും നല്ല ചുവപ്പ് നിറമുള്ള കായകൾ നൽകുന്ന അരുണ CO1, മൊസൈക്ക് രോഗത്തിനെതിരെയും നിമാവിരകളെയും ഫംഗസ് രോഗത്തെയും പ്രതിരോധിക്കുന്ന അർക്ക, അനാമിക, വർഷ, ഉപഹാർ, അർക്ക അഭയ, അഞ്ചിത

എന്നിവയുമാണ് സങ്കരയിനങ്ങളിൽ ചിലത്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉഴുത് വൃത്തിയാക്കുക. പേപ്പർ ഗ്ലാസിലോ നിലത്തോ വിത്ത് പാകാവുന്നതാണ്. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും മണ്ണും കൂട്ടിക്കലർത്തിയ മിശ്രിതം ഇതിനായി ഉപയോഗിക്കാം. ദിവസവും ചെറിയ തോതിൽ നന ആവാം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു തവണ കൂടി വളം ചെയ്യുക. രണ്ടാഴ്ച കൊണ്ട് ചെടികൾ പറിച്ചു നടാവുന്നതാണ്. ഇതിനായി കൃഷിസ്ഥലം ഒരു തവണ കൂടി ഉഴുത് വൃത്തിയാക്കുക. കുഴികൾ തമ്മിൽ 2 മുതൽ 3 അടി അകലം ഉണ്ടായാൽ വളരുമ്പോൾ കായ്ഫലം കൂടും. നട്ട് 10 ദിവസം കഴിയുമ്പോൾ ആട്ടിൻകാട്ടമോ ചാണകപ്പൊടിയോ ഇടാം. ഇത് ചെടികൾക്കിടയിൽ വളരുന്ന പുല്ലുകളെ ഇല്ലാതാക്കും. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു കവറിൽ 1 ചെടി വീതം നടേണ്ടതാണ്. ദഹനത്തിന് സഹായകരമായ നാരുകൾ ജീവകം എ, ജീവകം സി, ജീവകം കെ, തയാമിൻ, ജീവകം B6, ഫോളറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, നിയാസിൻ, ഇരുമ്പ്, സിങ്ക്, ചെമ്പ് എന്നീ പോഷക ഘടകങ്ങൾ വെണ്ടയിൽ അടങ്ങിയിരിക്കുന്നു. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലോ ചാക്കിലോ ഒക്കെ നടാവുന്നതാണ്. അവയിൽ നിറയ്ക്കുന്ന മണ്ണും മേൽപ്പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരുക്കണം. വിത്ത് നേരിട്ട് പാകുകയോ സീഡിൻ ട്രേയിൽ നട്ടുമുളപ്പിച്ച ശേഷം മാറ്റി നടുകയോ ചെയ്യാം. 3-4 ദിവസം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. 4 ഇലകൾ വിരിഞ്ഞ ശേഷം വേണം മാറ്റി നടാൻ. മണ്ണിന് നനവ് കിട്ടാൻ പാകത്തിന് വെള്ളം ആവശ്യമാണ്. അതേസമയം വേനൽ കടുക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കുകയും വേണം. പാഴ്ചെടികൾ കൊണ്ട് പുതയിടുന്നതും ഇടയ്ക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതും നല്ലതാണ്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം തുടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെണ്ടക്കൃഷിയിലെ പ്രധാന ശല്യമാണ് ഉറുമ്പ്. ഉറുമ്പിനെ നേരിടാൻ പൊടിയുപ്പോ മഞ്ഞൾപ്പൊടിയോ ഇട്ടുകൊടുത്താൽ മതി. വെള്ളീച്ചകളാണ് മറ്റൊരു ശല്യക്കാരൻ. ഇലകളിലെ മഞ്ഞപ്പിന് കാരണം വെള്ളീച്ചകളാണ്. ഇവയെ നേരിടാൻ വെളുത്തുള്ളി മിശ്രിതം തളിക്കണം. വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നതും കീടങ്ങളെ അകറ്റാൻ ഉത്തമമാണ്. ഇനി എന്തൊക്കെ രോഗങ്ങളാണ് വെണ്ടക്കൃഷിയിൽ വരുന്നതെന്നും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. മൊസൈക്ക് രോഗമാണ് വെണ്ടയ്ക്ക് സാധാരണയായി കണ്ടുവരുന്ന പ്രധാന രോഗം. ഇലകളിലെ പച്ചപ്പ് നഷ്ടപ്പെട്ട് മഞ്ഞ നിറമാകുകയും ഞരമ്പുകൾ തടിക്കുകയും ചെയ്യും. കായകൾ മഞ്ഞ നിറം കലർന്ന് ചുരുണ്ടുപോകും. ഇലത്തുള്ളൻ, വെള്ളീച്ച എന്നിവയാണ് മൊസൈക്ക് രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ വാഹകർ. രോഗമുള്ള ചെടികൾ കണ്ടാൽ പിഴുത് കത്തിച്ചു കളയണം. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം 2% വീര്യത്തിൽ തളിച്ചു കൊടുക്കാം. വൈറസിന്റെ വാഹകരായ കളകൾ പറിച്ചു മാറ്റുക. വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ചും രോഗനിവൃത്തി വരുത്താം. അതായത് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് രോഗനിവൃത്തി വരുത്താം. തണ്ടുതുരപ്പൻ, കായത്തുരപ്പൻ, വേരിനെ ആക്രമിക്കുന്ന നിമാവിരകൾ, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, ഇലചുരുട്ടിപ്പുഴു എന്നിവയാണ് വെണ്ടകൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ. കായുടെ ഇളം തണ്ടുകളിലും കായകളിലും തുളച്ചു കയറി ഉൾഭാഗം തിന്ന് കേടാക്കുന്ന പുഴുക്കളാണ് കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. വിത്ത് നട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. അടിവളമായി അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക എന്നിവയാണ് ഇതിന്റെ പ്രതിവിധി. ആക്രമണം തുടങ്ങുമ്പോൾ വേപ്പിൻ കുരുസത്ത് 5% വീര്യത്തിൽ തളിക്കുക. ബുവേറിയ പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. മുഞ്ഞ, വെള്ളീച്ച, പച്ചത്തുള്ളൻ എന്നിവയാണ് വെണ്ടയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മറ്റു കീടങ്ങൾ. ഇവ ഇലയുടെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന നീരൂറ്റി കുടിക്കുന്നു. ഇലകൾ മഞ്ഞളിച്ച് ഉണങ്ങിപ്പോകും. വെള്ളീച്ച രോഗവാഹകരാണ്. വെണ്ടയെ ബാധിക്കുന്ന മറ്റൊരു കീടം ഇലചുരുട്ടിപ്പുഴുവാണ്. വെള്ളച്ചിറകിന്റെ മുന്നിൽ പച്ച പൊട്ടുകളുള്ള ശലഭങ്ങളുടെ മുട്ട വിരിഞ്ഞാണ് ഇലചുരുട്ടിപ്പുഴുകൾ ഉണ്ടാകുന്നത്. ഇത് പച്ചിലകൾ തിന്ന് നശിപ്പിക്കുകയും കായ് തുരക്കുകയും ചെയ്യുന്നു. വേപ്പ് അടിസ്ഥാനമാക്കി വരുന്ന ജൈവ കീടനാശിനികളാണ് ഇതിന് ഉത്തമം. ചുരണ്ട ഇലകൾ പറിച്ചു നശിപ്പിച്ചു കളയുകയും വേപ്പിൻ കുരുസത്ത് തളിക്കുകയും ചെയ്താൽ ഇതിനെ നിയന്ത്രിക്കാം. മഞ്ഞക്കണികൾ ഒരുക്കിയും ഇലചുരുട്ടിപ്പുഴുവിനെ നശിപ്പിക്കാം. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം. ലവ് ഇൻ 70s. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ 70s, ഓഗസ്റ്റ് 27, ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: കൊച്ചമ്മച്ചോയ്ക്ക് രണ്ട് പെൺമക്കളും ഒരാണുമാണ് ഉണ്ടായിരുന്നത്. ഈശി എന്നും ഈശൂട്ടി എന്നും പേരുള്ള അയാളാണ് ആ തറവാട്ടിലെ ഒരേ ഒരു പുരുഷ സാന്നിധ്യം.
0: തമിഴൻ പി എഫ് മാത്യൂസിന്റെ കഥ.
2: കേരളത്തിലാദ്യമായി പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. 1000 പഴഞ്ചൊല്ലെന്ന കൃതിയിൽ ഓണം സംബന്ധിച്ച ഒരേ ഒരു ചൊല്ലാണ് ഉൾപ്പെട്ടത്.
0: ഡോക്ടർ സൗമ്യ പി ആർ ചെയ്യുന്ന പ്രഭാഷണം ഓണച്ചൊല്ലുകൾ.
3: തിരക്കുകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു ഞാനിന്നു കണക്കെടുപ്പിൻ വരിച്ചാർത്തുമായി.
0: ഡോക്ടർ പൂജ പി ബാലസുന്ദരം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,400, കോട്ടയം 28,800, എറണാകുളം 25,600, കൊച്ചി റെഡി 25,500, ആലുവ 27,700, വടക്കൻ പറവൂർ 26,700 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,400, വടക്കൻ പറവൂർ 16,400. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 31

50,000, കട്ടപ്പന 38,000. നാളികേരം തൊണ്ടില്ലാത്തത്, കോട്ടയം 29,500, എറണാകുളം 32,000, ആലുവ ക്വിൻ്റലിന് 6,000, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 5,000, തൊടുപുഴ 1,000 32,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,200 രൂപ, കൊച്ചി

ഡൽന കൊച്ചി 17,000 രൂപ, തൊടുപുഴ 23,000, പുൽത്തൈലം കൊച്ചി 171,000 രൂപ, ആലുവ 180,000 രൂപ, കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400 രൂപ, കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 650 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,800, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ ക്വിൻ്റലിന് എറണാകുളം 6,500, ആലുവ 6,000, വടക്കൻ പറവൂർ 6,400, തൊടുപുഴ 18,000. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീം കോടതി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ, അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിലെത്തിയ അദ്ദേഹം സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും നിർവഹിച്ചു. അതിർത്തി സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പരമോന്നത മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മൊബൈൽ ഫോൺ ബ്രാൻഡുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകമായതായി അദ്ദേഹം പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേ ടുഡേ വി ഹാവ് അബൌട്ട് 25 ലാക്ക് പേഴ്സൺസ് എംപ്ലോയ്ഡ് ഓർ ഈ ലഗാതാർ ബഡ്രിയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് ദാറ്റ്സ് ഗ്രോയിങ് റാപ്പിഡ്ലി.

0: आज निर्णय ले रहे हैं नेक्स्ट फेज ऑफ मोबाइल फोन मैन्युफैक्चरिंग का. मोबाइल फोन मैन्युफैक्चरिंग स्कीम को अप्रूव किया है विच वी विल बी लॉन्चिंग टुडे.
1: നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എ ജി മസിഹ്, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 മെയ് 25-നും 2027 മാർച്ച് 31-നുമിടയിൽ വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആക്രമണം നേരിട്ട കപ്പലുകളിൽ അകപ്പെട്ട ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
2: Two ships which are foreign flagged, they have been hijacked. We are in touch with the authorities that are concerned in this, and we have 22 Indian nationals, and all of them are reportedly safe, but we are looking into the matter, the welfare and safety of our seafarers and seafaring community, to which we attach very high importance.
1: ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ JSSC, CGL, CDPO പരീക്ഷകളുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ജാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ദീപക് റോഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും JPSCയോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ പുരോഗമിക്കുന്നു. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഇടവേളകൾ ഇല്ലാതാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ശേഷി വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു.
4: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
1: ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ജയ്പൂരിൽ ഇന്ന് തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് നാളെ തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും തമ്മിൽ ധാരണയായി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ബ്രസീൽ മന്ത്രി ഫ്രെഡറിക്കോ ഡി സിക്കേറ ഫിൽഹോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഡിജിറ്റൽ നവീകരണത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താനും പുത്തൻ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്താനും കരാർ സഹായകമാകുമെന്ന് ടെലികോം വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030-ഓടെ ഇന്ത്യൻ മെഡ്ടെക് മേഖല $20 ശതകോടി എത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാങ്കേതിക മുന്നേറ്റങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണെന്ന്

0: ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മുന്നേറാൻ ഇന്ത്യക്ക് മികച്ച അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് CII ഗ്ലോബൽ മെഡ് ടെക് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. മത്സരത്തിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം പൂൾ ഇയിൽ മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് ടീമുകൾക്ക് സെമി ഫൈനലിന് യോഗ്യത നേടാനാവും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ദൂരദർശന്റെ മോർണിംഗ് ഷോയിൽ RBI ഗവർണർ പങ്കെടുത്തിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 15 പോയിന്റ് താഴ്ന്ന് 77,522, നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,234 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി, പവന് 1,680 രൂപ വർദ്ധിച്ച് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ മൌറീഷ്യസ് ഊർജ്ജ സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരമ്പരാഗത പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശുദ്ധ സുസ്ഥിര ഇന്ധന മേഖലകളിലേക്ക് ഇന്ത്യയും മൌറീഷ്യസും തങ്ങളുടെ ഊർജ്ജ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഭാവിയിലെ ഊർജ്ജ സുരക്ഷയിലും ഹരിത ഇന്ധനങ്ങളിലുമായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചെന്നൈയിൽ കുടിവെള്ള വിതരണവും അടിസ്ഥാന വികസനവും കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി ചേർന്ന് $230 മില്യൺ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:13.

0: ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
1: പ്രശസ്ത കവയത്രി ബാലാമണിയമ്മയുടെ കുട്ടിക്കാലത്തെ ഓണം സ്മരണകൾ.
2: ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർ കാഴ്ചക്കൊല കൊണ്ടല്ലേ, അതൊക്കെ ഉണ്ട്, അത് കോഷം കാണാം. പിന്നെ ഞങ്ങളങ്ങനെ ഉറക്കെ പൂവ് വിളിച്ചുകൊണ്ട് നടക്കലേ കുറച്ച് അമാന്താണ്. സാധാരണ വേറെ കുട്ടികളെ പോലെ ഈ ഒഴിഞ്ഞ പറമ്പ് പറമ്പ് മുകളിലെ മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങനെ വിടില്ല. കുറച്ച് നിങ്ങൾ സ്കൂളിലും അയച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു മാതിരിയാണ് ആ വീട്. അപ്പോൾ ആ മുറ്റത്ത് നിൽക്കുന്നത് ഒക്കെ വരയ്ക്കും അവിടുന്ന് നേരെ കുറച്ച് അല്ലാതെ ആ പുറമേ അത് ഇഷ്ടം പോലെ നടന്ന് പൂവർക്കുന്ന പണിയില്ല. ഓരോരുത്തരും കൊണ്ടുവരാൻ അറിയാം, ഓരോ കൊട്ടയിലാക്കിയിട്ട് കൊണ്ടു നോക്കിയ എന്നിട്ട് ഒരു ദിവസം ഇടുക. അതൊക്കെ ഭംഗിയാക്കി ഇടാനും അതിനൊക്കെ അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയാണ്. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങളുടെ കൃപത്തിൽ. പിന്നെ ഭക്ഷണത്തിന് വിശേഷമായിട്ട് സാമാനങ്ങൾ ഉണ്ടാക്കലേ പറഞ്ഞവർക്ക് രസമാണ്. പുലർത്തനീട്ടിരിക്കും എല്ലാവരും കൂടി, ഇത് ഇങ്ങനെ ഓരോ സാമാനം ഉണ്ടാക്കേണ്ട ഇവനെ പറ്റിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും. അതൊക്കെ കാണാൻ രസമാണ്. നമുക്ക് പരിചയമുള്ള കുറിയന്മാരോ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അതെ കുറെയൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളൊന്ന് മേടിച്ചിട്ടൊന്നും പറയാനല്ല. അമ്മാവൻ അങ്ങനെ എല്ലാവർക്കും എടുത്തു, കുട്ടികൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്നും തരും. പിന്നെയൊക്കെ മേടിച്ച് വയ്ക്കുക, നിങ്ങളെ അമ്മമാരും സ്ത്രീകളൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. പണിക്കാർക്ക് കൊടുക്കുക. കളി ഞങ്ങളുടെ വീട്ടിലങ്ങനെ കയറ്റി കളിയിക്കല് ആവാം, വിരളൊന്നുമില്ല. പക്ഷെ അതിന് അങ്ങനെ ശ്രമമില്ല. പിന്നെ അടുത്ത് കുതിരകളുണ്ട്, വലിയൊരു കുതിരയാണ്. അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും അവിടുത്തെ ആളുകളും വേറെ നല്ല വലിയ കുറച്ച് വിധമായിട്ടുള്ള അടുത്ത സ്ത്രീകളൊക്കെ വന്നിട്ട് കയ്യൊട്ടി കളി, അതൊക്കെ കാണാൻ പോവും. അതിയല്ലേ സാധനം. അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം ഒന്നോ എന്നല്ലാതെ അങ്ങനെ അധിക ആളുകൾ വരുന്നില്ല. കണ്ട് പൂക്കളൊന്ന് ദിവസം ഉണ്ടല്ലോ, അതിപ്പോ ഈ ഓണം തുടങ്ങുന്നതിന്റെ കുറെ മുമ്പേ വസ്ത്രത്തിനല്ലേ തുടങ്ങുന്നത്. അത് പൂ കുറച്ചുകൊണ്ടിരിക്കുക, അത് പല നിറത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇടുക. അതിന്റെ നിറം കളർ പല വിധത്തിലാക്കാൻ, അതൊരു ചിത്രീകരണം പോലെയല്ലേ, ചിത്രീകരിക്കുന്ന മാതിരിയാണല്ലോ അതിന്റെ. അതിനൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് അതൊരു വലിയ ഇഷ്ടമായിരുന്നു, ഇങ്ങനെ ഭംഗിയായിട്ട് ചിത്രങ്ങളായി.
3: അല്ല, മറ്റ് നമ്മുടെ വീട്ടിലുള്ളവരും എല്ലാവരും എല്ലാ കുട്ടികളും വലിയ താല്പര്യത്തോടുകൂടി കയ്യിൽ പങ്കെടുക്കുവോ?
2: ഏറെ അങ്ങനെ കുട്ടികൾ അവിടുത്തെ വീട്ടിൽ കൂടാൻ അധികം വരലില്ല. ചിലപ്പോ വല്ല ബന്ധുക്കളും വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അവര് കൂടുതലുള്ള.
3: നാലാപ്പാട്ടിന്ന് പോയ ശേഷം കൽക്കത്തയിലൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു ആഘോഷിച്ചിരുന്നത്? എല്ലാ മലയാളികളും ഒത്തുകൂടിയിട്ടാണോ?
2: അവിടെ ചില ഓണാഘോഷം ഉണ്ടാകലുണ്ട്, അത് പക്ഷേ ഈ മാതിരിയല്ല. നമ്മളിപ്പോ അതിന് വല്ല ഉച്ചയ്ക്കോട്ട് എല്ലാം ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ അത്ര അതിന് അടുത്തങ്ങനെ പെരുമാറുന്ന ഒരു പണി ഉണ്ടായിട്ടില്ല. ചില ഓണാഘോഷത്തിന് ഒരു സമയം സംബന്ധിച്ചിട്ടുണ്ടാവും, ഉച്ചയ്ക്കോ മറ്റോ അത്രയേ ഉള്ളൂ.
3: നാട്ടിലാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒരു പരിപാടികള് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വീട്ടിലിപ്പോ അകത്തുള്ളവർ അങ്ങനെ എന്തെങ്കിലും ഒരു ചേർന്നിട്ട് അത് ചെയ്യുക, അവതരിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയുക നാടകം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിയായിട്ടോ കുട്ടികളെ ഞാൻ
2: ഉദ്ദേശിച്ചില്ല. പിന്നെ അടുത്ത കോവിലകണ്ട് അവിടെ ദിവസം ഉണ്ട് ഈ കൈയൊട്ടിക്കളി. സ്ത്രീകളും ധാരാളം വന്നിട്ട് നായന്മാരും വരും, അതും രക്ഷമാരും, അങ്ങനെ വലിയ ആളുകള് എല്ലാവരും കൂടി ചേർന്നിട്ട് കളി അത് കാണാൻ പോവും. കളിച്ചിട്ടില്ല, കളിക്കാൻ എനിക്ക് പാട്ട് പാടാൻ കളിക്കാനൊന്നും രസമില്ല.
1: നിങ്ങൾ കേട്ടത് പ്രശസ്ത കവയത്രി ബാലാമണിയമ്മയുടെ കുട്ടിക്കാലത്തെ ഓണം സ്മരണകൾ.
0: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: വിദഗ്ധമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടരുത്. പ്രായം 18-നും 60-നുമിടയിലായിരിക്കണം. അപേക്ഷകർ www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 04842983130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04842983130.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.

0: കോട്ടയം ജില്ലയിലെ 2025-26 അധ്യയന വർഷം SSLC, THSLC, VHSE പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ധനസഹായം നൽകും. അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. അപ്പീൽ അപേക്ഷകൾ അടുത്ത മാസം 1 മുതൽ 15 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുമായി ബന്ധപ്പെടാം. അപേക്ഷാ ഫോം www.agriworkersfund.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481258-5604. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481258-5604.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻസ് അപ്ലൈ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 91 88 21 98 63 91 88 21 98 63.
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അപേക്ഷ ക്ഷണിച്ചു. ചട്ടപ്രകാരമുള്ള അപേക്ഷകൾ അടുത്ത മാസം 5 മുൻപായി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കാഞ്ഞാണി റോഡ്, SN പാർക്ക്, പൂത്തോൾ PO, തൃശൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0487 2386

0: 7 1 0 4 8 7 2 3 8 6 8 7 1.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിനു കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62-38-59-96-60 62-38-59-96-60.

0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ www.swavalamban.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും.
1: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
2: പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
1: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
2: എന്താ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: കോട്ടയം ജില്ലയിൽ മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഈ മാസം 31 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഫിംസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി, സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പദ്ധതി എന്നിവയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾ, പെൻഷനർമാർ എന്നിവർക്ക് അവസരം. അപേക്ഷകൾ ജില്ലാ ഫിഷറീസ് ഓഫീസുകളിലും മത്സ്യഭവനുകളിലും ലഭിക്കും. വിവരങ്ങൾക്ക് ജില്ലാ ഫിഷറീസ് ഓഫീസിലും മത്സ്യഭവനുകളിലും ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0481-256-6823, 0481-256-6823.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻസ് അപ്ലൈ.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
1: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കരാറടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 10ാം ക്ലാസ് തത്തുല്യ യോഗ്യതയോടുകൂടി സൈന്യം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ

സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ്, സശസ്ത്ര സീമാബൽ തുടങ്ങി സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 5 വർഷത്തെ സേവന പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത ഒപ്പിട്ട അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 39 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.recruit.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 47 52 23 38. 94 47 52 23 38.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
0: കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി, ഡാറ്റ സയൻസ് ആൻഡ് AI, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. +2 ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 85 90 11 86 98 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 85 90 11 86 98.

കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

പൊന്നു ആൻ്റി ഹൃ എന്ന് കുറച്ച് പ്രാവശ്യം പറയിപ്പിച്ചു. ഉണ്ണിമോളെ കൊണ്ടും പറയിപ്പിച്ചു. ഏറു ഇങ്ങനെ പറയുമ്പോൾ ഉച്ചിയിൽ കുടുമയുള്ള മുനിമാർ കാല് പിണച്ച് മേൽപോട്ടാക്കി മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ഒരക്ഷരം. അത് കേട്ട് ഋതൂട്ടനും മുത്തശ്ശി പോലും പൊട്ടിച്ചിരിച്ചു. മുനിയുടെ തലയിലെ കുടുമയാണ് താഴെ കാണുന്ന ഭാഗം. ആഹാ, ഋതൂട്ടന് പൊന്നു ആൻ്റി എഴുതിക്കൊടുത്തതിൻ്റെ മേലെ എഴുതാൻ ഉത്സാഹമായി. ഉണ്ണിമോളും അങ്ങനെ ഋതുക്കുട്ടൻ്റെ പേരെഴുതാൻ പഠിച്ചു. ഉണ്ണിമോൾ വലിയ ഗമയോടെ ഋതൂട്ടനോട് ഭാ എന്ന് പറയാൻ ആവശ്യപ്പെട്ടു.

0: ബാ ഉണ്ണിമോളുടെ ചിരി കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് ഋതുട്ടന് മനസ്സിലായി. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പൊന്നു ആൻറ്റി സ്ലേറ്റിൽ വലിയ അക്ഷരത്തിൽ ഭ എന്നെഴുതി. ഋതുട്ടാ, കശുമാങ്ങയും കശുവണ്ടിയും കണ്ടിട്ടുണ്ടോ? കാഷ്യൂനട്ട് ഉണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ പിന്നിലുണ്ട്. ആ, ഇനി ആ കശുവണ്ടി എടുത്ത് അതിൻ്റെ അടിഭാഗം സ്വൽപ്പം ചെത്തി മാറ്റി തറയിൽ വെച്ചാൽ ഇതുപോലെയായില്ലേ കുട്ടാ? ഋതുക്കുട്ടൻ ചിരിയോട് ചിരി. ഇതുപോലെയുണ്ട്, ശരിയാ, അത് ഇതുപോലെയുണ്ട്. ഇനിയിപ്പോൾ പറയുമ്പോൾ ചേർന്നിരിക്കുന്ന ചുണ്ട് തെറിച്ചു പോകും വിധത്തിൽ ഭ എന്ന് ഉറച്ചു പറയണം. അപ്പോൾ വായ പിളർന്നു വരണം. ഋതുക്കുട്ടൻ പൊന്നിയാൻ്റി പറഞ്ഞതുപോലെ ഭ എന്ന് പറഞ്ഞതും ഉണ്ണിമോളുടെ നേരെ ഒരു കുടം തുപ്പൽ സ്പ്രേ ആയി തെറിച്ചു വീണു. ആ, മതി മതി, നീ ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞു എൻ്റെ ഋതുക്കുട്ടാ, ഉണ്ണിമോൾ ഒരു ചിരിയോടെ പറഞ്ഞു. ജാനൂട്ടി സന്തോഷത്താൽ വായ കത്രിക പോലെ തുറന്നു പിടിച്ച് ബലേ ഭേഷ് എന്ന് മുരണ്ടു. പിന്നെ എല്ലാവരെയും മാറി മാറി നോക്കി ചിരിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, അവള് പോലും ചിരിക്കണോ? ഇതുപോലെ പല ട്രിക്കുകളും കളികളും ഉണ്ടെങ്കിൽ ഏതക്ഷരവും വാക്കുകളും ഉച്ചരിക്കാനും പറയാനും പഠിക്കാം, അല്ലേ ജാനൂട്ടി? അത് കേട്ട ജാനൂട്ടി അപ്പൂച്ചിയോട് പതുക്കെ, നീ പൂച്ച സ്കൂൾ തുടങ്ങിക്കോ അപ്പൂച്ചി എന്ന് പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൂച്ചി ഗൗരവത്തിൽ മീശ പിരിച്ചു കാണിച്ചു. എന്നിട്ട് നീ എനിക്കെന്ത് പേരാണ് തരാൻ പോകുന്നത് ജാനൂട്ടി? അതോ, മിസ് അപ്പൂച്ചി ദ പ്രിൻസിപ്പാൾ.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച് സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പോലീസ് ബാൻഡ്, അശ്വാരൂഢ സേന എന്നീ വിഭാഗങ്ങളിലെ 127 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണപൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 49 സെക്കൻഡ്.

0: ശാസ്ത്രദീപ്തി.
1: നിങ്ങൾ അമ്ലമഴ എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒറ്റ വാക്കിൽ അത് മഴയുടെ രൂപത്തിൽ ആസിഡുകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നതാണെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ അതിനു പിന്നിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്താണെന്നറിയുമോ? അമ്ലമഴ ഒരു കേട്ടുകേഴ്വിയല്ല, നടക്കുന്ന സംഭവം തന്നെയാണ്. മഴ മേഘങ്ങളിൽ ശുദ്ധമായ ജലകണികകളാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ അന്തരീക്ഷത്തിലെ വാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവ ആ ജലവുമായി അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി ചേരുന്നു. അങ്ങനെ ചേർന്നുണ്ടാകുന്നതാണ് അമ്ലമഴയായി ഭൂമിയിൽ പെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ആദ്യത്തേത് പ്രകൃതിയായുള്ള കാരണങ്ങളാണ്. മരങ്ങളും ചെടികളും മണ്ണിലടിഞ്ഞ് ചീയുമ്പോഴും അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോഴും അവ പുറത്തേക്ക് വിടുന്ന വാതകങ്ങൾ മഴത്തുള്ളികളുമായി ചേർന്ന് അമ്ലമഴ ഉണ്ടാകാം. രണ്ടാമത്തെ കാരണമാണ് കൂടുതലായും അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്. അത് മനുഷ്യരുടെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലം രൂപപ്പെടുന്ന വാതകങ്ങൾ, വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകകളിലെ വാതകങ്ങൾ, ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന പുക എന്നിവയാണ് ഇവയിൽ പ്രധാനം. എങ്ങനെയാണ് ഇവ മഴത്തുള്ളികളുമായി ചേർന്ന് ആസിഡായി മാറുന്നത്? സാധാരണയായി പെയ്യുന്ന മഴവെള്ളം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് കാർബോണിക് ആസിഡായി മാറുകയും ഇവ വെള്ളത്തിനൊപ്പം ചേരുന്നതിനാൽ അല്പം അമ്ലതയുള്ളതുമായാണ് കാണപ്പെടുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ മഴത്തുള്ളിക്കൊപ്പം ചേർന്ന് pH 3 ഉള്ള ആസിഡായി മാറുന്നു. സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആറ്റവുമായി ചേർന്ന് സൾഫർ ട്രയോക്സൈഡായി മാറുകയും ഈ സൾഫർ ട്രയോക്സൈഡ് മഴവെള്ളവുമായി ചേർന്ന് സൾഫ്യൂരിക് ആസിഡായി മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുകകളിലൂടെ പുറത്തുവരുന്ന നൈട്രജൻ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ആസിഡുമായി ചേർന്ന് പെയ്യുന്ന മഴയായതിനാലാണ് ഇവയെ ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പെയ്യുന്ന അമ്ലമഴ ജലാശയങ്ങളിലും സമുദ്രങ്ങളിലുമുള്ള മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്നതിനൊപ്പം സസ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രമല്ല കെട്ടിടങ്ങൾ, സ്മാരകങ്ങൾ, പ്രതിമകൾ എന്നിവയിലൊക്കെ അമ്ലമഴ മൂലം കേടുപാടുകൾ ഉണ്ടാകുന്നു. പ്രധാനമായും ചുണ്ണാമ്പുകല്ല്, മാർബിൾ എന്നിവ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളിൽ കൂടുതലായി കാൽസ്യം കാർബണേറ്റുകൾ ഉണ്ടായിരിക്കും. ഇവ അമ്ലമഴയുമായി ചേർന്ന് അവ നശിക്കാൻ ഇടവരുന്നു. ഒരു കാര്യം കൂടി, എങ്ങനെ നമുക്ക് ആ അമ്ലമഴയുടെ സാധ്യതകൾ ഒഴിവാക്കാനാകും? ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുക, വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നിവയിലൂടെയൊക്കെ അമ്ലമഴയുടെ സാധ്യതകളെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആഞ്ചനി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ ADHDയും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം.
3: കുട്ടികളിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കണം. അതിന് വേണ്ട പ്രതിവിധി നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം. കാരണം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ പലവിധ പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പുരോഗമിക്കുന്നതിന് തടയാനോ ഒക്കെ സാധിക്കും. പിന്നെ ഇന്ന് നമുക്ക് ഒരു കാര്യമുള്ളത്, പണ്ട് കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ ഒരു സാഹചര്യമല്ല, പുതിയ പുതിയ സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളാണ്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ഉപകരണങ്ങളുടെ സഹായത്താലും ഒക്കെയാണ് കുട്ടികൾ ഇന്ന് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അപ്പൊ കുട്ടികളുടെ പോരായ്മകൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊന്നുണ്ട്. കുട്ടികളെങ്ങനെ

0: ാണ് അവര് പെരുമാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ പോലും നമുക്ക് രക്ഷിതാക്കൾക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാം. കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇത് അമ്മമാരൊക്കെ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അമ്മമാർ മാത്രമല്ല, അച്ഛനും അല്ലെങ്കിൽ ബാക്കിയുള്ള രക്ഷിതാക്കളൊക്കെ, അവരുടെ മുതിർന്ന തലമുറയിലുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഓരോ കുട്ടിയിലും വരുന്ന മാറ്റങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ചില കുട്ടികളാണെങ്കിൽ അവരിൽ നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അതായത് അവര് എപ്പോഴും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, അവരെപ്പോഴും വളരെ ഊർജ്ജസ്വലരായിട്ട് നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഇത്തരത്തിലുള്ള ചില കുട്ടികളിലെങ്കിലും ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നത്. അതിനെയാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ADHD എന്ന് പറയും. ഇന്ന് നമുക്ക് ADHD എന്നുള്ള, അതായത് കുട്ടികളുടെ ശ്രദ്ധക്കുറവും പിരിവിരിപ്പും, അത് എന്താണെന്നും അതിനെ ഹോമിയോപ്പതി എങ്ങനെയാണ് നേരിടുന്നത്, ഹോമിയോപ്പതിയിൽ എന്താണ് ചികിത്സ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിൽ പങ്കുവയ്ക്കാം.
1: ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അത് നമ്മളെല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. വളരെ ചെറുപ്പത്തിലേ അത് മനസ്സിലാക്കിയാൽ നമുക്ക് അവരുടെ ഒരു ഭാവിയിലുള്ള ഒരു പഠനത്തിനെയും അതുപോലെ സ്വഭാവ രൂപീകരണത്തിനെയും നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ പല പാരൻസും മാതാപിതാക്കളും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒട്ടും അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമല്ല, ഒരു 5 സെക്കൻഡ് പോലും ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് മോന് പറ്റുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഒട്ടും പഠനത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. ഒന്നും എഴുതാനോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും പഠിക്കാനായിട്ട് ആൾക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ പല കുസൃതികളും കാണിച്ച് ബാക്കിയുള്ളവരെ ഒരുപാട് ശല്യം ചെയ്യുന്ന രീതി, പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മൾ എത്ര വിളിച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതികളും കൊണ്ടാണ് പല മാതാപിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ADHD അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിലേക്ക് ആയിരിക്കും. അപ്പൊ പ്രധാനമായിട്ടും ഇതിന് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതിനകത്ത് 1, അമിതമായ വികൃതി അല്ലെങ്കിൽ നമ്മൾ ചുറുചുറുക്ക് എന്ന് പറയും, അത് അമിതമായിട്ടുള്ളത്.
0: സാധാരണ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഊർജ്ജസ്വലരായിരിക്കും,
1: പക്ഷെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും കൊച്ചിനെ കൊണ്ട് അടങ്ങി ഇരിക്കാൻ പറ്റൂല. ഓട്ടവും ചാട്ടവും തന്നെ ആയിരിക്കും, അവൻ ഓടിത്തുടങ്ങുന്ന പ്രായം തുടങ്ങി അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. 2, ശ്രദ്ധക്കുറവ്. ശ്രദ്ധക്കുറവ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തിലും ഒരു ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ, അതായത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാത്ത രീതിയിൽ വരാം. പിന്നെയുള്ള എടുത്ത ചാട്ടം, അത് ഇമ്പൾസീവ്നെസ്. ഒരു ചെറിയ കാര്യത്തിൽ പോലും വരും വരായികൾ ചിന്തിക്കാതെ എടുത്തു ചാടി അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവാം. ഈ 3 കാര്യങ്ങൾ, 1, അമിതമായ വികൃതി; 2, ശ്രദ്ധക്കുറവ്; 3, എടുത്ത ചാട്ടം. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ കാര്യം, അമിതമായ വികൃതിയിൽ എന്തൊക്കെയാ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും തുടർച്ചയായി ഒരു കുറച്ച് സമയം പോലും ഇരിക്കാതെ ഓടി നടക്കുക,
0: അടങ്ങിയിരിക്കുക.
1: ഇപ്പൊ ക്ലാസ്സിലോ വീട്ടിലോ മാത്രമല്ല, അപ്പൊ പുതിയതായിട്ടൊരു സന്ദർഭം, അതായത് നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോകുന്നു അല്ലെങ്കിൽ ഒരു ആരാധനാലയങ്ങളിൽ പോകുന്നു, അപ്പൊ കുട്ടി ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കില്ല. അതായത് ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു ഇൻഹിബിഷനോ ഇല്ലാതെ, അതെ, ഒട്ടുമില്ലാതെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ബാക്കിയുള്ളവർക്കും പ്രശ്നങ്ങളോ ഓരോന്ന് ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കി നടക്കുന്ന ഒരു രീതി. 2, എപ്പോഴും അസ്വസ്ഥമായിരിക്കും. കൊച്ചിന് ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്തായിരിക്കും, ടീച്ചർ എനിക്ക് ഒന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ 1-2 പ്രാവശ്യം ടീച്ചർ ചിലപ്പോൾ സമ്മതിക്കും, പിന്നെ വരുമ്പോൾ ടീച്ചറോട് ചോദിക്കുമ്പോൾ സമ്മതിക്കാതെ വരുമ്പോൾ കൊച്ചു തന്നെ ഇറങ്ങി പോകാൻ തുടങ്ങും.
0: ഇതൊരു പതിവായിട്ട്
1: ഇതൊരു കാര്യം. പിന്നുള്ളത് ശരീരത്തിന്റെ കൈയുടെയോ കാലിന്റെയോ എന്തെങ്കിലും ചലനങ്ങൾ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ബെഞ്ചും വരുന്ന, ഒരു കൊച്ചു കാലിട്ട് അനക്കിക്കൊണ്ടിരുന്ന ബാക്കി ഇരിക്കുന്ന ആർക്കും എഴുതാനോ ശ്രദ്ധിക്കാനോ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് പോകാം. പിന്നെ ചാടുന്നതും ഓടുന്നതും, ഇപ്പൊ ഭയങ്കര ഒരു വിഗ്രസായിട്ട്, അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ പോലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അതിന്റെ ഹാൻഡിലൊക്കെ തൂങ്ങി വരാം, ജനൽമേഖ പിടച്ച് കയറിയിട്ട് അവിടെ നിർത്തി ചാടാം, അപകടകരമായ രീതിയിലുള്ള ചാട്ടം ഓട്ടമൊക്കെ ഉണ്ടാക്കുക, പിന്നെ മരം കയറലോ അങ്ങനത്തെ തുടങ്ങിയുള്ള വികൃതികൾ, അതൊന്ന് പത്രം ഒരു ഇതില്ലെങ്കിൽ പോലും. പിന്നെ ഉള്ളത് കൂടുതൽ സംസാരിക്കുക, അതായത് നമ്മൾ എന്തൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ അതിൽ ശ്രദ്ധിക്കാതെ കുട്ടി ഇങ്ങോട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും,
0: ഇടയിൽ
1: കയറി സംസാരിക്കുന്നതൊക്കെ ചെയ്യുക. അതും ഈ വികൃതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വികൃതിയായിരിക്കും. ഇതാണ് നമ്മൾ അമിത വികൃതി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. 2 കാര്യം ശ്രദ്ധക്കുറവാണ്. ശ്രദ്ധക്കുറവ് എന്ന് വെച്ചാൽ തുടർച്ചയായ, അതായത് ഒരു ഇപ്പൊ ഒരു കളി, ഇപ്പൊ ചെസ് കളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പഠിക്കുമ്പോൾ ഒരു മാത്തമാറ്റിക്സിലെ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കാര്യമല്ല, ABCD എഴുതാനുള്ള, ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ ABCD എഴുതാനുള്ള, A യും B യും എഴുതി കഴിഞ്ഞാൽ കൊച്ചു എഴുന്നേറ്റ് പോകും. എന്ന് വെച്ചാൽ കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൊച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കും. എങ്ങനെ പറയാം, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രദ്ധക്കുറവ് ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ കുട്ടി ഒരു ജോലിക്കൊക്കെ കയറുമ്പോഴും ഇതന്നെയായിരിക്കും അവസ്ഥ. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് വർക്കോ എന്ന് ചിന്തിച്ച് ചെയ്യേണ്ട

0: കാര്യങ്ങളോ ഒന്നും ആ കുട്ടീനെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്കും ആ ജോലി തന്നെ വേണ്ടെന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പിന്നീട് മാറാനായിട്ട് സാധ്യത കൂടുതലുള്ള കാര്യമാണ്. അപ്പൊ ഒരു ആസൂത്രണം ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള പെർഫോമൻസ് വളരെ കുറയാം. പിന്നെ ഉള്ളത് മറവിയാണ്. മറവിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ADHD ഉള്ള കുട്ടികളെല്ലാവരും ബുദ്ധി നന്നായിട്ട് ഉള്ള കുട്ടികളാണ്. ഒരു ബുദ്ധിക്കുറവുള്ള ഒരു കുട്ടിയും ADHD സാധാരണഗതിയിൽ കാണാറില്ല. ബുദ്ധി ഉണ്ടെങ്കിലും ഈ കുട്ടിക്ക് മറവിയാണ് ഈ കുട്ടിയുടെ രണ്ടാമത്തെ പ്രശ്നം. അതിന് കാരണം ശ്രദ്ധയില്ലായ്മ കൊണ്ടുള്ള മറവിയാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ പല രീതിയിലുള്ള ചിന്തകളിൽ ഇരുന്നിട്ട് അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, അതായത് അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടാണത്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ ആ കുട്ടി അത് മറന്നു പോവാ. അതുപോലെ തന്നെ ഒരു സാധനം കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് പേനയോ പെൻസിലൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മിക്കവാറും എല്ലാ ദിവസവും പേനയോ പെൻസിലും കൊണ്ടുപോയി കളയും, അല്ലെങ്കിൽ എടുക്കുന്ന സാധനങ്ങൾ അവിടെയും കൊണ്ടുപോയി വെക്കും. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ
1: അത് പിന്നെ എവിടെ വെച്ചെന്ന്
0: ഓർമ്മയുണ്ടാവില്ല. പിന്നെ ജോലി, ജോലി തന്നെ കുട്ടികളുടെ ജോലി പഠനമാണ്. അപ്പൊ പഠനത്തിന്റെ ഇതിനകത്ത് വരുമ്പോ ബുക്കിൽ എഴുതുന്നത് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, അത് ഓരോ ഉയർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോഴും വർക്ക് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ബുക്കുകളും ഹാൻഡ് റൈറ്റിങ്ങും എല്ലാം വളരെ മോശമായിട്ടും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്ത രീതി, പിന്നെ ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റൂല. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെറിയ ശബ്ദങ്ങളും ബാക്കി പ്രശ്നങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരു ചെറിയ ശബ്ദം, ഇപ്പൊ പുറത്ത് ഒരു പൂച്ചകരയാണ് അല്ലെങ്കിൽ ഒരു പാത്രം വീണ സൗണ്ട് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന, സാധാരണഗതിയിൽ ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന കുട്ടികൾ അതിനോട് കൂടുതൽ ശ്രദ്ധ കാണിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അതായിരിക്കും കൂടുതൽ ശ്രദ്ധ, അപ്പോ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനത്തെ ഒരു ശ്രദ്ധ കുറവാണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. പിന്നെ പിന്നെ ഉള്ളത് എടുത്തചാട്ടം. ആദ്യം വന്ന അമിതമായ വികൃതി, രണ്ടാമത് ശ്രദ്ധ കുറവ്, മൂന്നാമത് എടുത്തചാട്ടം. എടുത്തചാട്ടം ഒരു ഇമ്പൾസീവ്നെസ് ആണ്. അതായത് നമ്മൾ ചോദ്യം ചോദിക്കുന്നേക്കാൻ മുമ്പ് ഉത്തരം പറയാൻ തുടങ്ങും. ഇപ്പൊ വാട്ട് ഈസ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കൊച്ചെന്താണോ പഠിച്ചേക്കണേ അതങ്ങ് പറയാൻ തുടങ്ങും. അത് നമുക്ക് പറയുമ്പോൾ മാത്രമല്ല പരീക്ഷയിൽ എഴുതുമ്പോൾ പോലും ക്വസ്റ്റ്യൻ അത് ആദ്യത്തെ വാട്ട് ഈസ് എന്ന് കാണുമ്പോൾ തന്നെ ആ കുട്ടി വാട്ട് ഈസ് വെച്ച് എന്താണോ പഠിച്ചേക്കണേ അല്ലെങ്കിൽ എന്താണ് അറിയാന്നെ അത് എഴുതും. ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കില്ല എഴുതുന്നത്. അതാണ് എടുത്തചാട്ടം. പിന്നെ ഒരു ക്യൂവിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും ആ കുട്ടീനെ കൊണ്ട് നിന്ന് ചെയ്യാൻ പറ്റില്ല, എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറ്റുള്ളവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക, അത് ഒട്ടും ഒരു ക്ഷമ ഇല്ല. അപ്പൊ തന്നെ നടന്നില്ലെങ്കിൽ അതിനോട് ഭയങ്കരമായിട്ട് ഒരു വിഗ്രസായ ഒരു ഭയങ്കര ദേഷ്യം കാണിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, ചില കുട്ടികളുടെ ബാക്കിയുള്ളവർ ഉപദ്രവിക്കുക, അങ്ങനത്തെ രീതികളും കാണും.
1: മറ്റവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ വേറെ കാര്യമായിട്ട് ഗൗരവമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
0: അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാം,
1: ഇവർക്ക് ശ്രദ്ധ കിട്ടണം.
0: അതെ. പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നം ഇപ്പൊ റോട്ടിലൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന അവസരങ്ങളിലാണെങ്കിൽ, ഇപ്പൊ അമ്മയുടെ അച്ഛന്റെ കൈമ പിടിച്ചായിരിക്കും റോഡ് ക്രോസ് ചെയ്യണേ, ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ കൊണ്ടുപോകുന്ന ഭയങ്കര അപകടമാണ്. കാരണം അച്ഛനും അമ്മയുടെ കൈമെന്നൊക്കെ കുതറി മാറിയിട്ട് റോഡ് ക്രോസ്
1: ചെയ്യാനായിട്ട്
0: തന്നെ ഓടിപ്പോ എന്നുവെച്ചാൽ അത് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സൈക്കിൾ ഓടുന്ന പ്രായം കൈ കഴിഞ്ഞാൽ സൈക്കിളുമ്മക്ക് കയറി എന്ത് വികൃതി വേണമെങ്കിലും കാണിക്കാം, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പാരന്റ്സും ടീച്ചർമാരും ആ കുട്ടി ഇടപഴകുന്ന സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: ഇപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു കുട്ടിയിലെ ADHD സ്വഭാവമാണോ, അതായത് ശ്രദ്ധക്കുറവും പിരിവിരിപ്പും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്?
0: നമുക്ക് ADHD നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇതിനകത്ത് ശ്രദ്ധക്കുറവ് മാത്രമുള്ള കുട്ടികൾ. രണ്ടാമത്, അമിത വികൃതിയും അതുപോലെ തന്നെ എടുത്തുചാട്ടവും ഉള്ള കുട്ടികൾ. മൂന്നാമത്തെ വെറൈറ്റിയിൽ ഇത് മൂന്ന് ബുദ്ധിമുട്ടും കാണിക്കുന്ന കുട്ടികളാണുള്ളത്. ഇത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വീടുകളിലും അതായത് കുട്ടികൾ ഇടപഴകുന്ന സ്ഥലങ്ങൾ, അതായത് സാമൂഹികമായിട്ട് ഇടപഴകുന്ന കളിസ്ഥലങ്ങൾ, അതല്ലാതെയുള്ള സാമൂഹികമായിട്ട് ഇടപഴകുന്ന സ്ഥലങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, ഈ നാല് സ്ഥലങ്ങളിൽ ഏതെങ്കിലും രണ്ട് സ്ഥലത്തെങ്കിലും 6 മാസമോ അതിൽ കൂടുതലോ ഉള്ള സമയം ഡ്യൂറേഷനിൽ കുട്ടി ഇതുപോലെയുള്ള ബിഹേവിയർ, ഇതിനകത്ത് ശ്രദ്ധക്കുറവ് മാത്രോ അതല്ലെന്നുണ്ടെങ്കിൽ ശ്രദ്ധക്കുറവിന്റെ കൂടെ അമിത വികൃതിയും അച്ചടക്കവും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ എടുത്തുചാട്ടമുള്ള രീതിയിലുള്ള സ്വഭാവ പ്രകൃതം കാണിക്കുകയാണെങ്കിൽ, അതായത് 6 മാസമോ അതിൽ കൂടുതലോ സമയം കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ട കാര്യമാണ്.
1: നീണ്ടു നിൽക്കുന്ന
0: അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു കുറച്ച് നാൾ മാത്രം കാണിച്ച് മാറുന്നതോ അങ്ങനെയുള്ള രീതിയിലല്ല ഇത്, ഒരു സ്ഥലത്തല്ല. ചില കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര വികൃതിയായിരിക്കും, പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കും, അവിടെ നന്നായിട്ട് പഠിക്കും, കയറി വരും, വീട്ടിൽ വരുമ്പോൾ വീണ്ടും വികൃതിയും കുറുമ്പും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, സ്കൂളിലോ വീട്ടിലും പുറത്തുള്ള സാഹചര്യങ്ങളിലും കളിസ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ഒരുപോലെ പെരുമാറാം. അതായത് സന്ദർഭവും സാഹചര്യവും നോക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം, അതൊരു 6 മാസത്തേക്ക് കൂടുതൽ വരാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളൊരു വലിയ സഹായം തേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ ചില കുട്ടികളിൽ ചിലപ്പോൾ ചെവിയിൽ എന്തെങ്കിലും കേൾവി കുറവോ കണ്ണിന് എന്തെങ്കിലും

0: അപാകതകളോ ചിലപ്പോൾ ചില രീതിയിലുള്ള അപസ്മാരങ്ങളുള്ള കുട്ടികളോ ചില പഠന വൈകല്യങ്ങൾ മാത്രമുള്ള കുട്ടികളിലും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി
1: ലക്ഷണങ്ങൾ ഉണ്ടാവും.
0: അത് നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് വേർതിരിച്ചറിഞ്ഞ് ചെയ്യണം. അതിനും ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാര്യമുണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൊച്ചിന് നന്നായിട്ട് കയറി പോരാൻ പറ്റും.
1: ഇതില് ജനിതകമായ കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം,
0: ഇതിന് കാരണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ട് ചില രാസഘടകങ്ങളുണ്ട്. അതിനകത്ത് എക്സാമ്പിളാണ് ഇപ്പൊ ഡോപ്പമിൻ, നോറെപ്പിനെഫിൻ, അതല്ലെന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ രാസഘടകങ്ങളുടെ ഏറ്റക്കുറച്ചിലോ അഭാവമോ ആവാം ഇങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളിൽ ഇപ്പൊ ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുക, അല്ലെങ്കിൽ തലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ഷതം സംഭവിക്കുന്ന അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാവുന്ന പോഷകക്കുറവ്, വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് അസുഖങ്ങളോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും, മാത്രമല്ല ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ മദ്യപാനമോ പുകവലിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷമുള്ള പോഷകക്കുറവ്, അതെല്ലാം എന്നുണ്ടെങ്കിൽ വീട്ടിൽ സിഗരറ്റ് വലിക്കുന്നതോ മദ്യപിക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കഴിഞ്ഞാൽ കുട്ടി വളരുന്ന സാഹചര്യത്തിലുള്ള എന്തെങ്കിലും
1: ബുദ്ധിമുട്ട്,
0: ഉദരത്തിൽ വളരുമ്പോൾ ഉണ്ടാവുന്നത് മാത്രമല്ല അതിനുശേഷം വീട്ടിലുണ്ടാവുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകൂടലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഫാമിലി, ജീവിത സാഹചര്യം മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്കും ഈ ഒരു അവസ്ഥേനെ കൂട്ടുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതോ ആയ കാരണങ്ങളാണ്.
1: ജനിതക കാരണങ്ങൾ വല്ലതും ഉണ്ടാകാം,
0: ജനിതക കാരണങ്ങൾ ഉണ്ടാവാം. അത് ചിലപ്പോ ചെറിയ, അത് നമുക്ക് ADHD മാത്രം ആയിരിക്കില്ല ചില കുട്ടികളിൽ ഉണ്ടാവണേ, അത് നമുക്ക് ക്ലിനിക്കലി തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
1: ഇനി ഹോമിയോപ്പതി എങ്ങനെയാണ് ഇത്തരം രോഗാവസ്ഥകളെ കാണുന്നത് കുട്ടികളിലുള്ള? ഇത് ഇപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും പറയും കുട്ടികള് കുറച്ചൊക്കെ വികൃതി വേണം, അപ്പോ എങ്ങനെയാണ്
0: ഹോമിയോപ്പതിയിൽ നമുക്ക്? അത് വ്യക്തിഗതമായിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് ഹോമിയോപ്പതി. അപ്പൊ ഹോമിയോപ്പതിയിൽ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഓരോ കുട്ടിയും ഇപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റിയും ADHD ഉള്ള കുട്ടിയും ഓരോ കുട്ടിയും വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരേ സിംപ്റ്റംസ് ആയിരിക്കില്ല. ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ശ്രദ്ധക്കുറവ് മാത്രം ഉണ്ടാവുള്ളൂ, അതിൽ തന്നെ അതിൽ എന്താണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്, ഇപ്പൊ എഴുതാനാണോ വായിക്കാനാണോ, അതുപോലെ അവരുടെ താല്പര്യങ്ങൾ. ഇപ്പൊ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ, ഇപ്പൊ അനിമൽസിനോട് ഭയങ്കര താല്പര്യമുള്ള കുട്ടികളുണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങളുടെ രീതികളും കാര്യങ്ങളും എല്ലാം കുട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്ത് അതിലുപരി ഇപ്പൊ അമ്മയ്ക്ക് കുഞ്ഞ് ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് കുഞ്ഞിനെ വളരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഇപ്പൊ ചില കുട്ടികൾ മാനേജബിൾ അല്ലാത്ത കുട്ടികൾ വരെ ഉണ്ടാവാം, ചിലപ്പോൾ ഭയങ്കര ദേഷ്യവും ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെ തല്ലയും അടിക്കുകയും, അത് സ്കൂളിൽ മാത്രമല്ല വീട്ടിലും പറഞ്ഞാൽ കേൾക്കില്ല, അതുപോലെ ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ ഒരു റെസ്പോൺസ് ഇല്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് പേരൻസിനാണെങ്കിലും ടീച്ചർമാരെങ്കിലും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള രീതികളിലൊക്കെ നമുക്ക് മരുന്ന് കൊടുത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. അതിൻ്റെ കൂടെ നമ്മൾ ചില കുട്ടികളിൽ ഓക്യുപേഷണൽ തെറാപ്പിയോ ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ചില ഇതും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടി വേണ്ടി വരും,
1: പരിശീലനങ്ങൾ
0: കൊടുക്കേണ്ടതായിട്ടും വരാം.
1: അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഈ കുട്ടികളിൽ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരം കുട്ടികളുടെ ചികിത്സ എടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ഉണ്ടാകുമോ കൂടുതൽ?
0: അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് എത്ര നേരത്തെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കണമോ അത്രയും നേരത്തെ നമുക്ക് കുട്ടികളുടെ ഒരു മാനസികമായിട്ടുള്ളതും ബാക്കി അവരുടെ പഠനത്തിന്റെ കാര്യത്തിലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ലേറ്റ് ആകും തോറും സ്വഭാവ രൂപീകരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക്
1: ബുദ്ധിമുട്ടുണ്ടാവും.
0: അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതലും ADHD ഉള്ള കുട്ടികളിൽ ഒരു വലുതായി കഴിയുമ്പോൾ അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് അടിമപ്പെടുന്നതിനും അതുപോലെ ബാക്കിയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഭയങ്കര
1: വൈകല്യങ്ങളിലേക്ക്
0: വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടുക. പിന്നെ രണ്ടാമത് കാര്യം, കുട്ടികൾ നന്നായിട്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 8 മണിക്കൂർ തുടങ്ങി ഒരു 9 മണിക്കൂറെങ്കിലും കുട്ടികൾ നന്നായിട്ട് കിടന്ന് ഉറക്കം വേണം. അത് രാത്രി മാത്രമൊന്നുമല്ല, പകലും രാത്രിക്കായിട്ടാണെങ്കിലും ഒരു 8-9 മണിക്കൂർ ഒരു ദിവസം മിനിമം ഉറക്കം വേണം. വെള്ളം നന്നായിട്ട് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമത് പോഷകാഹാരം, എല്ലാത്തരം പോഷകങ്ങളും സമ്പുഷ്ടമായ ആഹാരം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാം,
1: ഒഴിവാക്കണം.
0: അതെ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പാരൻസിനെ നമ്മൾ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യമുണ്ട്.
1: ബോധവാന്മാരായിരിക്കണം.
0: അതെ, പലർക്കും ചില മാതാപിതാക്കന്മാർ ഇപ്പൊ വരുമ്പോ പറയും എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല,

0: എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, പ്രശ്നം മൊത്തം സ്കൂളിലാണ്, ടീച്ചറിനാണ്. അപ്പൊ ചിലവർ കുട്ടി മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും കൂടുതൽ ടെൻഷനായിട്ട് എൻ്റെ കുട്ടിക്ക് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് വേണ്ടത് ആദ്യം പേരൻസിനെ ബോധവാന്മാരാക്കലാണ് ആദ്യം വേണ്ടത്. എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് അവർക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ പേരൻസിൻ്റെയും ടീച്ചർമാരുടെയും എല്ലാ ഒരു ഡോക്ടറിൻ്റെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാക്ട്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് മാത്രമായിരിക്കില്ല, മാതാപിതാക്കൾക്കും കൂടി ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു ബിഹേവിയർ തെറാപ്പി വരുമ്പോൾ അല്ലെങ്കിൽ ഓക്യുപേഷണൽ തെറാപ്പിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യണം,
1: എങ്ങനെ
0: കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ഒരു വശം കൂടി ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ പോയാൽ നല്ലതായിരിക്കും.
1: അപ്പോൾ ADHD എന്നുള്ള കാര്യത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തുക, കുട്ടികളിലുള്ള അമിതമായിട്ടുള്ള വികൃതി, അതായത് അത് അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ അവരോടൊപ്പം താമസിക്കുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈ കുട്ടി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന ഒരു കുട്ടിയാണോ അല്ലെങ്കിൽ ഇത് പ്രശ്നമുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിനൊരു വിദഗ്ധ ഉപദേശം തേടി ഇത് പ്രശ്നമുള്ളതാണോ എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സ എടുക്കുന്നതാണ് എപ്പോഴും ഉചിതം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ള ADHDയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ തക്ക സമയത്ത് തിരിച്ചറിയുക, അതിന് വേണ്ട ഒരു ചികിത്സ ലഭ്യമാക്കുക, അത് ചികിത്സ തന്നെ മരുന്ന് ചികിത്സ മാത്രമല്ല ഒരു പരിശീലനം കൂടി അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ADHDയും ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: തപസ്യ ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആഞ്ചനി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922111.
1: തപസ്യ ഹോമിയോപ്പതി.

0: കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീമിന്റെ ഭാഗമായുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് അപ്രന്റീസുമാർക്ക് 61 ഒഴിവുകളും ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസുമാർക്ക് 78 ഒഴിവുമാണുള്ളത്. ഒരു വർഷമാണ് പരിശീലന കാലാവധി. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി അടുത്ത മാസം 1. വിശദവിവരങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിലും ലഭ്യമാണ്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിയിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള നോർത്ത് പറവൂർ ശിശുവികസന പദ്ധതി ഓഫീസിന്റെ പരിധിയിലെ വടക്കേക്കര, കോട്ടുപള്ളി, ചേന്നമംഗലം, ഏഴിക്കര ഗ്രാമപഞ്ചായത്തുകളിലെയും നോർത്ത് പറവൂർ നഗരസഭയിലെയും 179 അങ്കണവാടികളിൽ 2026-27 വർഷത്തെ പോഷകബാല്യം പദ്ധതി പ്രകാരം മുട്ട വിതരണം ചെയ്യുന്നതിനായി പുനർ ദർഘാസുകൾ ക്ഷണിച്ചു. പൂരിപ്പിച്ച ദർഘാസുകൾ

0: മാസം 24 ഉച്ചയ്ക്ക് 2 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലെ ICDS സൂപ്പർവൈസർമാരുമായോ നോർത്ത് പറവൂർ ICDS ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484-2448-803, 0484-2448-803.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 31 രണ്ടു മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ AEEAGRIDK@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം 24 അഞ്ചു മണിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 46 98 13 20 94 46 98 13 20.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

കോട്ടയം ജില്ലയിൽ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ നടപ്പാക്കുന്ന തീരമൈത്രി പദ്ധതിയിൽ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ധനസഹായത്തിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകളുടെ സംഘങ്ങൾക്ക് ഈ മാസം 24 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡിയുടെ സമയം. പുന്നകൈ മന്നൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം, വരികൾ വൈരമുത്തു, സംഗീതം ഇളയരാജ.

ഈവനിംഗ് മെലഡിയിൽ നിങ്ങൾ കേട്ടത് പുന്നകൈ മന്നൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈവനിംഗ് മെലഡി വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 8:30 FM ഈവനിംഗിൽ.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമം, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നെറ്റ് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും അനുബന്ധ രേഖകളും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 3 മുൻപായി അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-286-2481.
1: ₹30 crore
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: എല്ലാ ദിവസവും രാവിലെ 7:55.

0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: എന്തേട്ടാ ഒരു വിഷമം?

0: സെൻട്രൽ സർവീസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ കുട്ടികൾക്ക് നൽകിവരുന്ന വിദ്യാഭ്യാസ അവാർഡിന് അംഗങ്ങളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി സഹിതം ഈ മാസം 31 മുൻപായി ഓഫീസിൽ സമർപ്പിക്കണം.
1: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
1: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐയും കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു,
1: പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
2: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
1: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
0: കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ പൂൾ കോട്ട സീറ്റുകളിലേക്ക് സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും നീറ്റ് 2026 പ്രവേശന പരീക്ഷ യോഗ്യത നേടിയ ആശ്രിതരിൽ നിന്നും MBBS, BDS സീറ്റുകളിലേക്ക് കേന്ദ്രീയ സൈനിക ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. www.ksb.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കണ്ണച്ചന്റെ ആൺമക്കൾ താഴത്തെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ വലുതായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ചെറിയ കുട്ടികളെപ്പോലെ അമ്മയ്ക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് കണ്ണച്ചൻ പറഞ്ഞു. അത് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അവളിലാണെന്ന ധ്വനിയുണ്ടായിരുന്നു. ഇറങ്ങാനൊരുങ്ങിയപ്പോൾ കണ്ണച്ചൻ പറഞ്ഞു, രാമറെ, നീ അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. എന്താ ഇങ്ങനെ കാലം കഴിക്കാനാ നിന്റെ ഉദ്ദേശ്യം? കല്യാണം കഴിക്കേണ്ട സമയത്ത് അത് കഴിച്ചില്ലെങ്കിൽ പിന്നീട് വലിയ വിഷമമായിരിക്കും. നിന്നോട് ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്. കണ്ണച്ച, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. പൊരയിലൊരാളില്ലാത്തത് കൊണ്ടാ ഓരോ കുഴപ്പത്തിലും ചെന്ന് ചാടുന്നത്. ആ വാരസ്യാരും മോനും മരിച്ചത് കഷ്ടായിപ്പോയി. അതില്ലായിരുന്നെങ്കിൽ വാര്യർക്ക് കൊടുത്ത വാക്ക് നീ പാലിക്കേണ്ടതായിരുന്നില്ലേ? ചമ്പകമരത്തിന് ചോട്ടിൽ വെച്ച് നീ എന്തായിരിക്കും പറയുക? ബുദ്ധി കൂടിയാൽ ഇങ്ങനെയും ചില വിഷമം ചിലർക്ക് വരൂ. അതാ നിനക്കുണ്ടായത്. വിഷമം കൂടുമ്പോൾ ആരുമില്ല എന്ന് തോന്നും. നിനക്കും ആ തോന്നലുണ്ട്. അതില്ലാണ്ടാക്കാനാ പൊരേല് ഒരു പെണ്ണുമാണോ എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നീ ഇനിയും ചിന്തിക്കണോ? ആരെയും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുക. രാമറെല്ലാം കേട്ടുകൊണ്ടിരുന്നു. കണ്ണച്ചന്റെ സംസാരം കേട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇടയ്ക്ക് കോലായിലേക്ക് കഴുത്ത് നീട്ടുകയുണ്ടായി. എന്നാൽ കണ്ണച്ചൻ അത് ഗൗനിച്ചില്ല. അദ്ദേഹം തുടർന്നു, ഒരു പറമ്പ് നീ വാങ്ങിക്കഴിഞ്ഞി. അതും നല്ല കാര്യം. രണ്ടാമതൊന്ന് വാങ്ങാനുള്ള ആലോചനയും നടക്കുന്നു. അതും വേണ്ടത് തന്നെ. എന്നാൽ അതുമാത്രം പോരല്ലോ. പറമ്പുണ്ടായതുകൊണ്ട് പൊരയിലെ കാര്യങ്ങൾ നോക്കാൻ കഴിയോ? എത്രയും പെട്ടെന്ന് കല്യാണത്തിന്റെ കാര്യവും നീ ആലോചിക്കണം രാമറെ. പെട്ടെന്ന് കോലായിലേക്ക് വന്ന കണ്ണച്ചന്റെ ഭാര്യയും അതിൽ പങ്കുചേർന്നു. ഇതൊക്കെ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടായിനോ? അവർ ചോദിച്ചു.

0: ഞാൻ പറയാത്ത കുഴപ്പമാണോ? അതിന് ഓ മനസ്സ് തുറക്കണ്ടേ. കണ്ണച്ചൻ: നാട്ടിലേടെങ്കിലും ഒരു പെണ്ണ് നിന്നെയും കാത്തുണ്ടാവൂ, ഓളഞ്ഞ് വേഗം കണ്ടുപിടിക്കി. കണ്ണച്ചൻ്റെ ഭാര്യ തിടുക്കപ്പെട്ടു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ രാമർ സ്വയം പറഞ്ഞു, അതാണ് താനും കാത്തിരിക്കുന്നത്, തനിക്ക് വേണ്ടിയുള്ള ഒരു പെണ്ണ്. അവൾ അവിടെ ഉണ്ടാവുമോ? പിന്നീട് അങ്ങാടിയിലേക്ക് എത്തുന്നതുവരെ കണ്ണച്ചൻ്റെ ഓസ്യത്തിലെ വാചകങ്ങളാണ് രാമർ ഓർത്തുകൊണ്ടിരുന്നത്. കണ്ണച്ചന് എങ്ങനെയാണ് ഇങ്ങനെയൊരാശയം കിട്ടിയത്? ഓസ്യത്തിലെ ഈ രഹസ്യവും താൻ മനസ്സിൽ സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ ബോധം രാമറിൽ ഒരിക്കലും പൊറുതികേടുണ്ടാക്കിയില്ല. അങ്ങാടിയിലെത്തിയപ്പോൾ കുഞ്ഞിക്കേളുവിൻ്റെ പീടികയ്ക്ക് മുമ്പിൽ ആളുകൾ കൂടി നിൽക്കുന്നതാണ് കണ്ടത്. തക്ഷൻകുന്നിലെ മിക്കവാറും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാൻ രാമർ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ കൃഷ്ണയ്യർ തമിഴ് കലർന്ന മലയാളത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അന്നുവരെ അത്രയും ഉച്ചത്തിൽ ഒരാൾ മറ്റൊരാളോട് തക്ഷൻകുന്നിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഡോക്ടർ വളരെ രോഷത്തോടെയാണ് സംസാരിക്കുന്നത്. കുഞ്ഞിക്കേളു എല്ലാം ശാന്തനായി കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ കുഞ്ഞിക്കേളു മറുപടി പറയുന്നുമുണ്ട്: ദർസറേ, ഡിസ്പെൻസറിയിൽ വരുന്നവർക്ക് മരുന്ന് കിട്ടിയില്ല എന്നത് നേരാണ്. ഇവിടെ മരുന്ന് വന്നു എന്നുള്ളതും നേരാണ്. അതൊക്കെ ഉനക്ക് എപ്പടി തെരിഞ്ചിതാ? നിനക്ക് അതെങ്ങനെ അറിയാം? ഡോക്ടർ വളരെ ക്ഷോഭിച്ച് ചോദിക്കുന്നു. എനിക്കതറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ അതെഴുതിയത്. പത്രികയിൽ കൊടുക്കുന്നതിന് മുന്നാലെ നീ എന്നോട് തിരക്കിയോ? ഡോക്ടർ കൃഷ്ണയ്യർ അന്വേഷിച്ചു. അതിൻ്റെ ആവശ്യമെന്താ? രോഗികൾക്ക് വന്ന മരുന്ന് എങ്ങോട്ട് പോയി? ദർസർ അത് പറ. കുഞ്ഞിക്കേളുവിൻ്റെ ശബ്ദം കനത്തു. ഞാൻ കേസ് കൊടുക്കും. ഡോക്ടർ: കൊടുത്തോ? കുഞ്ഞിക്കേളു അക്ഷോഭ്യനായി പറഞ്ഞു. രാമർക്ക് ഇപ്പോൾ സംഭവത്തിൻ്റെ ഒരു ഏകദേശ രൂപം പിടികിട്ടി. ഡിസ്പെൻസറിയിൽ മരുന്ന് വന്നിട്ടും രോഗികൾക്ക് മരുന്ന് കൊടുത്തില്ല. അതിനെക്കുറിച്ച് കുഞ്ഞിക്കേളു പത്രത്തിൽ എഴുതിയിരിക്കുന്നു. അതാണ് ഡോക്ടറെ പ്രകോപിപ്പിച്ചത്. കുറേ ക്ഷോഭത്തിനു ശേഷം ഡോക്ടർ സൈക്കിളിൽ കയറി പടിഞ്ഞാറോട്ടേക്ക് പോയി. ആളുകളെല്ലാം പോയപ്പോൾ രാമർ കുഞ്ഞിക്കേളുവിനോട് ചോദിച്ചു, ശരിക്കും എന്താ ഉണ്ടായത്? അപ്പോൾ കുഞ്ഞിക്കേളു ഒരു പത്രം മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. വായിച്ചു നോക്ക്. വായനക്കാരുടെ കത്തുകൾ എന്ന ഭാഗത്ത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു ഭാഗം. അത് തപ്പിപ്പിടിച്ച് വായിക്കുവാൻ രാമർ ശ്രമിച്ചു. ഇതെങ്കിലും വായിക്കണമെന്ന ഒരാഗ്രഹമുണ്ടായിരുന്നു. തക്ഷൻകുന്ന് റൂറൽ ഡിസ്പെൻസറിയിൽ മരുന്നില്ല. ഡിസ്ട്രിക്ട് ബോർഡ് പുതുതായി അനുവദിച്ച തക്ഷൻകുന്ന് റൂറൽ ഡിസ്പെൻസറിയിൽ മരുന്നില്ല. രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഇവിടേക്ക് അനുവദിച്ച മരുന്ന് മറ്റെങ്ങോട്ടോ പോവുകയാണെന്നും ജനസംസാരമുണ്ട്. സത്വര നടപടി സ്വീകരിക്കുമല്ലോ. കുഞ്ഞിക്കേളു, തക്ഷൻകുന്ന്. വളരെ പണിപ്പെട്ടാണ് രാമർ ഇത് വായിച്ചു തീർത്തത്. ഇത് വായിക്കുവാൻ കഴിഞ്ഞതോടെ മറ്റു ചിലത് വായിക്കുവാനുള്ള പ്രേരണയും രാമറിലുണ്ടായി. ഡോക്ടർ കൃഷ്ണയ്യരുടെ ക്ഷോഭത്തിന് കാരണം ഈ വാർത്തയാണെന്നും അയാൾക്ക് തോന്നി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
4: വിശേഷ ദിവസങ്ങളിലും ആഘോഷ നാളുകളിലും വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് മലയാളികളുടെ ശീലമാണ്. ഓണാഘോഷത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. അധ്വാനവും അലച്ചിലും മാത്രമായി ജീവിച്ച നമ്മുടെ പൂർവികർക്ക് മൃഷ്ടാന്ന ഭോജനം പതിവില്ലായിരുന്നു. തകഴിയുടെ രണ്ടിടങ്ങഴിയിലും മറ്റും കർഷക തൊഴിലാളികളുടെ ഭക്ഷണശീലങ്ങൾ നാം പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പട്ടിണി മാറ്റുക അഥവാ വിശപ്പടക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ഓണനാളുകളിൽ, വിശേഷിച്ച് തിരുവോണ ദിവസം, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്ന സമ്പ്രദായം നാം പരമ്പരാഗതമായി തുടരുന്നതാണ്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾക്ക് വേണ്ടി ഒരു വർഷത്തോളം നീളുന്ന ഒരുക്കം പൂർവികർക്കുണ്ടായിരുന്നു. ഓണക്കാല കൃഷിക്കായി വിത്തുകൾ കരുതി വയ്ക്കുകയും കൈവശമില്ലാത്തവ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഓണദിനങ്ങൾ എത്തുമ്പോൾ സദ്യയ്ക്കാവശ്യമായ വസ്തുക്കൾ പരസ്പരം കൈമാറാനും നമ്മൾ ശ്രമിച്ചിരുന്നു. ഭൂവുടമയ്ക്കായി കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്ന തൊഴിലാളികളെയും നാം പരിചയപ്പെട്ടിട്ടുണ്ട്. തൈരും മോരും നെയ്യുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവ അയൽപ്പക്കങ്ങളിലേക്ക് കൈമാറുകയും മറ്റു വിഭവങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾ ഒരുമിച്ചു ചേർന്നുള്ള

0: സദ്യയൊരുക്കൽ പ്രധാനമാണ്. എരിവും പുളിയും ചവർപ്പും മധുരവുമെല്ലാം ചേരുന്ന വിഭവങ്ങൾ നാക്കിലയിൽ വിളമ്പി നിലത്തിരുന്നാണ് ഭക്ഷിക്കുന്നത്. ചൂടുചോറിൽ നെയ്യും പരിപ്പുമാണ് ആദ്യം വിളമ്പുക. തുടർന്ന് സാമ്പാർ, കാളൻ, രസം, പച്ചമോര് എന്നിവയും പല ഘട്ടങ്ങളിലായി വിളമ്പുന്നു. അവിയൽ, കൂട്ടുകറി, തോരൻ, മെഴുകുപുരട്ടി, പച്ചടി, കിച്ചടി, ഓലൻ, മധുരക്കറി, ഉള്ളിക്കറി എന്നിവയൊക്കെ ഇലയുടെ തനതു സ്ഥാനങ്ങളിലായി നേരത്തെ തന്നെ സ്ഥാനം പിടിക്കുന്നു. പലതരം അച്ചാറുകൾ, ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നിവ തൊട്ടുകൂട്ടാനുള്ളതാണ്. അരികിലായി കായവറുത്തതും ശർക്കര പുരട്ടിയും പപ്പടവുമുണ്ടാകും. വ്യത്യസ്ത രുചിയിലുള്ള കറികൾ ചേർത്ത് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇലയിൽ വിളമ്പുന്നത് പായസമാണ്. ഓരോരുത്തരുടെയും സ്ഥിതി അനുസരിച്ച് പലതരം പായസമുണ്ടാകും. പഴവും പപ്പടവും ചേർത്താണ് പായസം കഴിക്കേണ്ടത്. ഇടയ്ക്ക് ഇഞ്ചിക്കറിയോ അച്ചാറോ തൊട്ടുകൂട്ടിയാൽ കേമമാകും. ഊണിന് ശേഷം കാന്താരിമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചതച്ചിട്ട പച്ചമോര് കുടിക്കാം, അല്ലെങ്കിൽ രസവുമാകാം. ഇതാണ് കേരളത്തിൽ ഓണസദ്യയുടെ ഒരു പൊതുരീതി. ഓണം കഴിഞ്ഞ് ബാക്കിയാകുന്ന വിഭവങ്ങൾ മൺകലത്തിൽ ഒരുമിച്ച് മൂടിവെച്ച് അടുത്ത ദിവസങ്ങളിൽ കഴിക്കുന്ന രീതിയും ചിലർക്കുണ്ട്. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ പലയിടത്തും ഓണദിനത്തിൽ സസ്യേതര വിഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇക്കാലത്ത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ രുചിഭേദങ്ങളും സസ്യേതര വിഭവങ്ങളും ഇഷ്ടമുള്ളപ്പോഴെല്ലാം ആസ്വദിക്കുന്ന പുതുതലമുറയ്ക്ക് ഓണസദ്യ അത്ര പ്രിയപ്പെട്ടതാകാൻ സാധ്യതയില്ല. എങ്കിലും ഓണസദ്യ മലയാളിയുടെ ഹൃദയത്തിൽ ഗ്രഹാതുരത്വമുണർത്തുന്ന രുചിയുടെ സ്മരണയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

എഫ് എം ഇവനിംഗിലിനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യമിതായിരുന്നു, എന്താണ് മിനിമലിസം? 1960കളിലെ ന്യൂയോർക്കിൽ ഉത്ഭവിച്ച ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് മിനിമലിസം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അത്യാവശ്യമായ വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിനും മറ്റെല്ലാം നീക്കം ചെയ്യുന്നതിനുമുള്ള മനഃപൂർവമായ രീതിയാണ് മിനിമലിസ്റ്റ് തത്വചിന്ത. ലളിതമായി ജീവിക്കുക, അനന്തമായ ഉപഭോഗവുമായി ജീവിതത്തെ ബന്ധിപ്പിക്കുന്നതിനു പകരം ആഴത്തിലുള്ള അനുഭവങ്ങൾക്കും വ്യക്തിഗത വളർച്ചയ്ക്കും സന്തോഷത്തിനും അത് ഇടം സൃഷ്ടിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും മിനിമലിസം അനുവർത്തിക്കാവുന്നതാണ്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുന്നതിലൂടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതാണ് ഡിജിറ്റൽ മിനിമലിസം.

ഇനി നാളത്തെ ചില പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധാ ബാലചന്ദ്രൻ. 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത.

എട്ടഞ്ചിന് യുവവാണി, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക്, കിട്ടുന്ന വാഹനങ്ങളിൽ കയറി സൗജന്യമായി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത എഡ്വിനുമായി അഭിമുഖം, ആദ്യ ഭാഗം.

പുലമൈപ്പീതന്റെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട ഗാനം. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി. ചിത്രം കാതൽ പരിസ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് പി എഫ് മാത്യൂസിന്റെ കഥ, ഡോക്ടർ സൗമ്യ പി ആർ ചെയ്യുന്ന പ്രഭാഷണം, ഡോക്ടർ പൂജ പി ബാലസുന്ദരം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം തമിഴൻ പി എഫ് മാത്യൂസിന്റെ കഥ കേൾക്കാം.
2: സ്വന്തം ഭാഷ മറന്ന ഒരു തമിഴന്റെ ജീവിതകഥയാണ് പറയേണ്ടത്. ദൊരൈരാജ് തമിഴ് മറന്നതാണോ അതോ മറക്കാൻ നിർബന്ധിതനായതാണോ എന്ന് ഉറപ്പിച്ചു പറയാനാകില്ല. മരണം വരെ മലയാളത്തിൽ മാത്രമാണ് അയാൾ സംസാരിച്ചത്. തമിഴ് പറയേണ്ട സന്ദർഭങ്ങളിലെല്ലാം അയാൾ നിശബ്ദനായി. കത്തിരിവെയിലിൻ്റെ പൊള്ളലിൽ പകലുകൾ കടുകിടമാറാതെ ആവർത്തിക്കുന്നത് കണ്ടു മടുത്തിട്ടാകണം ആദ്യം മുന്നിലേക്ക് വന്നു നിന്ന തീവണ്ടിയിൽ 14-കാരനായ ദൊരൈരാജ് കയറിയിരുന്നത്. അപ്പന് പഠിപ്പത്ര ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ആ പ്രായത്തിൽ കള്ളവണ്ടി കയറിയത്. ദൊരൈരാജിൻ്റെ മൂത്ത മകൾ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. വണ്ടിയുടെ താളത്തിനൊത്ത് നിലവും നാളും മാറുന്നത് കണ്ട് ദൊരൈരാജ് ആനന്ദിച്ചിട്ടുണ്ടാകണം. പിന്നെയും ചക്രങ്ങൾ ഉരുണ്ടപ്പോൾ തീവണ്ടി എറണാകുളം സ്റ്റേഷനിൽ നിൽക്കുകയും ഇത്തിരി വിശ്രമിക്കുകയും ചെയ്തപ്പോൾ മടുപ്പോടെ അയാൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റെ ഭൂതകാലത്തെ പുനർനിർമ്മിക്കേണ്ടി വരുമ്പോൾ അനേകം സാധ്യതകൾ നമുക്ക് പരിഗണിക്കേണ്ടി വരും. എല്ലാത്തിനും കൃത്യമായ യുക്തിയും ന്യായവും വേണമെന്നുള്ളവർക്കായി പിൽക്കാലത്ത് ദൊരൈരാജിൻ്റെ ഭാര്യയായി മാറിയ ഏലീശ ഒരു പഴഞ്ചൻ വാചകം പറയും, തലയിലെഴുത്ത് തിരുത്താനാകൂല. പറഞ്ഞത് ഭാര്യയായതിനാൽ ആ വാചകത്തിൽ അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചില സൂചനകളുണ്ടെന്ന് തീർച്ച. 14-ാം വയസ്സിൽ എറണാകുളത്ത് തീവണ്ടി ഇറങ്ങിയ അയാളുടെ നടത്തം അവസാനിച്ചത് ബാനർജി റോഡിലെ ക്രിസ്റ്റലൈസ് ഫാക്ടറിയുടെ മുന്നിലാണ്. അന്നൊരു വെള്ളക്കാരനായിരുന്നു ഫാക്ടറിയുടെ മേൽനോട്ടം. നേരെ കയറി ചെന്ന് തനിക്കൊരു പണി തരുമോ എന്നയാൾ

ചോദിച്ചു. അങ്ങനെ ആ വെള്ളക്കാരൻ്റെ ശിഷ്യനായും കൂലിക്കാരനായും ഐസ് കമ്പനിയിൽ അയാൾ കയറിപ്പറ്റിയെന്ന് മാത്രമല്ല, തുടർന്ന് വന്ന 70 വർഷത്തോളം മടുപ്പില്ലാതെ മലയാളി ജീവിതത്തിൽ ചുവടുറപ്പിക്കുകയും ചെയ്തു. മലയാളി മനസ്സിൽ തരി പോലും ശേഷിപ്പിക്കാതെ ലയിക്കാനായിരുന്നിരിക്കണം ദൊരൈരാജിനൊപ്പം സന്ധ്യാവ് എന്ന പേരുകൂടി സ്വയം സ്വീകരിച്ചത്. അപ്പോഴും പുത്തൂർ എന്ന തനി മലയാളി വീട്ടുപേര് എങ്ങനെ സ്വന്തമാക്കി എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഞങ്ങൾ വടക്കമ്പാട്ടിലൊക്കെയുള്ള പുത്തൂരാം വീട്ടിലാണ് ജനിച്ചത്. നോക്ക്, നല്ല പൂപോലെ അഴകുള്ളവരാണ്. പിൽക്കാലത്ത് അയാളുടെ ഇളയ മകൻ സേവ്യർ ഇത്തിരി പരിഹാസം കലർന്ന പൊങ്ങച്ചത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നീടൊരു കാലത്തും പിറന്ന നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആ തമിഴ് മലയാളിയുടെ കഥ തീരെ നാടകീയതയില്ലാത്ത ദിനചര്യകളുടെ വിവരണങ്ങളായി ഞാൻ കേട്ടറിഞ്ഞു. ദൊരൈരാജിൻ്റെ മൂത്ത മകൾ മേരി എന്ന മേനാമ്മ പല കാലങ്ങളിലായാണ് അതെല്ലാം പറഞ്ഞത്. വിവരണം നീണ്ടുപോയപ്പോൾ ദൊരൈരാജ് ഇടയ്ക്കിടയ്ക്ക് ആകൃതി മാറുന്ന കൃത്യമായൊരു രൂപത്തിലേക്കുറയാത്ത ഒരു മേഘശകലമായി. ദുരൂഹതകളും പുകമറകളും മാത്രമായ ആ മേഘക്കീറിനെക്കുറിച്ച് മേരിയോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നേര് പറയട്ടെ, അവർക്കും സ്വന്തം പിതാവിനെക്കുറിച്ച് പറയാൻ ഏറെയൊന്നുമില്ലായിരുന്നു. വസ്തുതാപരമായ വിവരങ്ങളും തെളിവുകളുമില്ലാതെയാണ് ഇതെഴുതാൻ ശ്രമിക്കുന്നതെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് ജീവിതമോ ചരിത്രമോ അല്ല, ജീവിതകഥ മാത്രമാണെന്നും ആദ്യമേ ജാമ്യമെടുത്തത്. പിന്നിലേക്ക് നോക്കുമ്പോൾ ദൊരൈരാജിനെ പോലെ ഇത്രയ്ക്ക് തെളിച്ചമുള്ളൊരു നക്ഷത്രത്തെ എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. മായമില്ലാത്ത മലയാള ഭാഷയിൽ സംസാരിച്ചിരുന്ന ദൊരൈരാജ് എന്ന സന്ധ്യാവ് തന്നെയാണ് എൻ്റെ ഭാഷാപിതാവ്. ഒരു സർവകലാശാലയുടെയും പടി ചവിട്ടാതെ ജീവിതത്തിൽ നിന്നു മാത്രം പഠിച്ചെടുത്ത ഭാഷ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് വൈഭവവും എൻ്റെ കുട്ടിക്കാലത്തിന് അർത്ഥമുണ്ടാക്കി തന്നു. ഞാൻ ഓടിച്ച് കളിച്ച ആദ്യത്തെ മുച്ചക്ര സൈക്കിളും ആദ്യമായിരുന്ന ഇരുമ്പ് കസേരയും വിചിത്രങ്ങളായ കളിപ്പാട്ടങ്ങളുമെല്ലാം ആ വൈദഗ്ധ്യത്തിൽ നിന്നുണ്ടായത്. ചിരിയും സംസാരവും തീരെ കുറഞ്ഞ ഇരുനിറക്കാരനായ മെലിഞ്ഞ മനുഷ്യൻ, മേലേക്ക് ചീകി കഷണ്ടി കയറി തുടങ്ങിയ തലയും വലിയ കണ്ണുകളും ബുദ്ധിരാക്ഷസൻ്റെ ലക്ഷണമാണെന്ന് അയലത്തെ ഫലിതപ്രിയനായ രവിയോപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്. പകൽ സമയത്ത് വായ നിറയെ പല്ലുകളോടെ ചിരിച്ചു സംസാരിച്ചിരുന്ന മനുഷ്യൻ രാത്രിയാകുമ്പോൾ കവിളൊട്ടിയ ചിരിക്കാത്ത ദയനീയ രൂപമായി തീരുന്നത് കണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഒരു രാത്രി അദ്ദേഹം കിടക്കുന്ന കട്ടിലിന് കീഴിലുള്ള വസ്തിപാത്രത്തിൽ നിന്ന് ആ ചിരി ഞാൻ കണ്ടെടുത്തപ്പോഴാണ് അതിശയത്തിൻ്റെ ചരട് പൊട്ടിയത്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സെറ്റ് പല്ലുകൾ, നേരം വെളുക്കുമ്പോൾ തൂവെള്ള നിറമുള്ള വസ്തിപാത്രത്തിൽ നിന്ന് ആ ചിരിയെടുത്ത് മന്ത്രവാദിയെപ്പോലെ വിഴുങ്ങുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എടുത്തു മാറ്റാൻ കഴിയുന്ന ആ പൊട്ടിച്ചിരി എനിക്കിഷ്ടമായി. ആ കോമ്പാറ പരിസരത്തെ ആദ്യത്തെ റേഡിയോ ദൊരൈരാജ് വാങ്ങിയതാണ്. ആ വാൽവ് റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന മലയാള വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും കണ്ണടച്ച് കാതോർത്ത് കേട്ടിരിക്കും. കോമ്പാറ കള്ളുഷാപ്പിലെ വാത്സല്യം കിനിയുന്ന പാട്ടുകളും നടുവിലെപ്പള്ളിയിലെ നൊവേനപ്പാട്ടുകളും പച്ചാളത്തെ സെമിത്തേരിയിലെ ഒപ്പീസ് പാട്ടായി മാറുന്നത് ഇനിയും എൻ്റെ മറവിക്ക് തുടച്ചെടുക്കാനായിട്ടില്ല. കാരണം തമിഴ്നാട്ടിലെ തിരിച്ചറപ്പള്ളിയിൽ നിന്ന് ഒളിച്ചോടി വന്ന 14-കാരനാണ് എൻ്റെ മുത്തശ്ശൻ അഥവാ അപ്പൂപ്പൻ. അത് വെറുമൊരു പറച്ചിൽ മാത്രമായി മാറിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ആ മനുഷ്യനെക്കുറിച്ച് എനിക്കും അധികമൊന്നും അറിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ദൊരൈരാജിനെക്കുറിച്ച് ഒരു വരി പോലും പറയാനില്ല. പുതിയ നിയമത്തിലെ യേശുവിൻ്റെ കഥ പോലെയാണ് പഴയകാലത്തെ ചില മനുഷ്യരുടെ ഭൂതകാലവും. പലപ്പോഴും അവർ മഞ്ഞുമറയിലാണ്. അവരുടെ ചരിത്രം കഥയായി പറയുമ്പോൾ ഭാവനയാൽ അത് പൂർത്തീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിസ്റ്റലൈസർ ഐസ് കമ്പനിയിൽ നിന്ന് കല്ലേറു ദൂരം മാത്രം അകലമുള്ള എറണാകുളം ചന്തക്കനാലിന് എതിർവശത്ത് ഒരു വാടക വീട്ടിൽ ദൊരൈരാജ് താമസമുറപ്പിച്ചു എന്ന കാര്യം വ്യക്തമായി തന്നെ അറിയാം. അതിനുശേഷമാണ് കല്യാണം. ദൊരൈരാജിന് താലി കെട്ടാനായി എടവനക്കാട്ടെ മാളിയേക്കൽ തറവാട്ടിലെ ഏലീശോ തലകുനിച്ചു കൊടുത്തത് കായലോരത്തുള്ള നടുവിലപ്പള്ളിയിലാണോ അതോ വൈപ്പിൻകരയിലെ 4 നൂറ്റാണ്ട് പഴക്കമുള്ള പ്രത്യാശാ മാതാവിൻ്റെ പള്ളിയിലാണോ എന്ന് തീർച്ച പോരാ. കെട്ടുകഴിഞ്ഞ് പെണ്ണും ചെക്കനും വന്നിറങ്ങിയത് ചന്തത്തോടിനറ്റത്തെ കടവിലാണെന്ന കാര്യം മാത്രമാണ് ഉറപ്പിച്ചു പറയാവുന്നത്. അങ്ങനെയെങ്കിൽ കെട്ടു നടന്നത് വൈപ്പിൻകരയിൽ തന്നെ ആയിരുന്നിരിക്കണം. പിറ്റേ കൊല്ലം അവർക്കൊരാൺകുഞ്ഞു പിറന്നപ്പോൾ അവനെ ജെറോം എന്ന് പള്ളിയിലും ജെറോപ്പൻ എന്ന് വീട്ടിലും വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ ജെറോപ്പൻ ചേട്ടൻ ഒരു പുണ്യാളനാകേണ്ടതായിരുന്നു. ഏറ്റവും കൊതിക്കുന്ന മുട്ടക്കുഴലപ്പം തിന്നാനെടുക്കുമ്പോൾ പോലും അനിയത്തിമാരെ കണ്ടാൽ അവർക്ക് ആദ്യം കൊടുക്കും, എന്നിട്ട് ബാക്കി വല്ലതുമുണ്ടെങ്കിലേ ചേട്ടൻ തിന്നാറുണ്ടായിരുന്നുള്ളൂ. 7-ാം വയസ്സിൽ മരിച്ചുപോയ ആങ്ങളയെക്കുറിച്ച് എപ്പോഴും വാത്സല്യത്തോടെ എൻ്റെ അമ്മച്ചി

പറയുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു രംഗം സ്വന്തം അപ്പനെക്കുറിച്ച് പറയാനുള്ള ഒരവസരം മക്കൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് ദൊരൈരാജ് തമിഴ് പറയാതിരുന്നത്, തമിഴ്നാട്ടിലേക്ക് ഒരിക്കൽ പോലും പോകാതിരുന്നത് എന്നീ ചോദ്യങ്ങളിൽ നിന്ന് എൻ്റെ അമ്മച്ചി ഒഴിഞ്ഞുമാറിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞത് അമ്മച്ചിയുടെ നേരെ ഇളയ അനിയത്തിയായ റോസിയമ്മായിയായിരുന്നു.

0: ചപ്പം കുഴലപ്പം തുടങ്ങിയ നാടൻ പലഹാരം കൊച്ചുവള്ളത്തിലേറ്റി തീരദേശത്തുള്ള പള്ളികളിലെല്ലാം കച്ചവടം നടത്തിയാണ് അവർ ജീവിച്ചിരുന്നത്. ആരോടും സമാധാനം പറയേണ്ടതില്ലാത്ത സ്വതന്ത്ര ജീവിതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പാക്കുന്നതും അവർ തന്നെ. അങ്ങനെ നയിക്കാനും പോറ്റാനും ഒരു പുരുഷൻ ഉണ്ടായിരുന്നില്ല എന്നു വച്ചാൽ അങ്ങനെ ഒരു സാന്നിധ്യത്തിന് തൽക്കാലം രേഖകളൊന്നുമില്ല എന്നേ അർത്ഥമുള്ളൂ. കൊച്ചമ്മച്ചോയ്ക്ക് രണ്ട് പെൺമക്കളും ഒരാണുമാണ് ഉണ്ടായിരുന്നത്. ഈശി എന്നും ഈശൂട്ടി എന്നും പേരുള്ള അയാളാണ് ആ തറവാട്ടിലെ ഒരേ ഒരു പുരുഷ സാന്നിധ്യം. ദൊരൈരാജിൻ്റെ കല്യാണം വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും ചെറുക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ അന്വേഷിച്ച് കാണണം. ചെറുക്കൻ കഠിനാധ്വാനിയും സൽസ്വഭാവിയുമാണെന്ന് അറിഞ്ഞ നിമിഷം എലീശയെ കെട്ടിച്ചു കൊടുക്കാൻ അവർ തയ്യാറായി. പയ്യനെ എടവനക്കാട്ടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അവർ ഒരു നിബന്ധന മുന്നിലേക്ക് വച്ചു. നിന്റെ അപ്പനമ്മമാരെക്കുറിച്ചും ബന്ധുക്കാരെക്കുറിച്ചും ഞങ്ങൾക്കൊന്നും അറിയണ്ട. എലീശയെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേങ്കിൽ കെട്ടുകഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകാൻ പാടില്ല. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതിരുന്ന ചെറുക്കനോട് അവർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് കരാറ് നടപ്പാക്കുന്നുണ്ടോ എന്നുറപ്പിക്കാൻ കൊച്ചമ്മച്ചോയുടെ മകനും എലീശോയുടെ കുഞ്ഞാങ്ങളെയുമായ ഈശൂട്ടിയെ എറണാകുളത്തെ വാടക വീട്ടിലേക്ക് കൂട്ടിനയക്കും. എന്നിട്ടും ദൊരൈരാജ് എന്ന സന്ധ്യാവിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ലത്രേ. അങ്ങനെയാണ് ആ ദാമ്പത്യം തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ കാലത്ത് അപ്പൂപ്പൻ്റെ ദരിദ്രനായ ബന്ധുവും 10 വയസ്സുള്ള മകനും തമിഴ്നാട്ടിൽ നിന്ന് സന്ദർശനത്തിന് വന്നു. 10 വയസ്സുള്ള ആ പയ്യൻ കുറച്ചു കാലം വീട്ടിൽ നിന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ സന്തോഷത്തോടെ അവനെ പള്ളിക്കൂടത്തിൽ ചേർത്തു. ഇതറിഞ്ഞ ഏലീശോ പൊട്ടിത്തെറിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ ചട്ടയും നാടനും മാറി വീട്ടിൽ നിന്നിറങ്ങി ഓടി ബോട്ടുകടവിലെത്തി. അപ്പൂപ്പൻ മിണ്ടിയില്ല. വെള്ളക്കാജയും പുകച്ച് ചാരുകസേരയിൽ ഒരേ ഇരിപ്പ്. ആങ്ങളെയായ ഈശൂട്ടി പിന്നാലെ ചെന്ന് പെങ്ങളുടെ കാലു പിടിച്ച് കരഞ്ഞപേക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അന്നേക്ക് 30-ാം നാൾ 10 വയസ്സുകാരനായ പയ്യന് തിരിച്ചിറപ്പള്ളിയിലേക്ക് മടങ്ങേണ്ടി വന്നു. പലവട്ടം വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകാമെന്ന് അപ്പൂപ്പൻ പറഞ്ഞുവെങ്കിലും അമ്മുമ്മ അതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്നുവെച്ച് പുള്ളിക്കാരൻ എലീശോ അമ്മുമ്മയുടെ അടിമയായിരുന്നുവെന്നൊന്നും കരുതണ്ട. ഭർത്താവിൻ്റെ കള്ളുകൂടി നിർത്താനായി കെട്ടിക്കയറി വന്ന കാലം തൊട്ട് പണി കുറേ നോക്കിയെങ്കിലും മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ആ സേവ തുടർന്നിരുന്നുവെന്ന് എനിക്കറിയാം. പ്രായവും രോഗവും മൂലം നടക്കാൻ പ്രയാസപ്പെട്ടിരുന്ന കാലത്ത് കോമ്പാറ കള്ളു ഷാപ്പിൽ നിന്ന് കള്ളു വാങ്ങിക്കൊണ്ടുവന്നിരുന്ന കർമ്മം നിറവേറ്റിയിരുന്നത് ഞാനായിരുന്നു. ഐസിന് ഒരു PSN എന്നു മാത്രം പറഞ്ഞാൽ മതി, കുപ്പി പത്രക്കടലാസിൽ പൊതിഞ്ഞ് കയ്യിൽ തരും. മരണം വരെ ഐസ് കമ്പനിയിലെ പണി അവസാനിപ്പിക്കാൻ കൂട്ടാക്കാതിരുന്ന അപ്പൂപ്പൻ അറിയപ്പെട്ടിരുന്നത് തന്നെ ഐസ് എന്ന പേരിലായിരുന്നു. 10-ാം ക്ലാസ് പരീക്ഷയിൽ ഞാൻ പാസ്സായപ്പോൾ എന്നെ അടുത്തു വിളിച്ച് കൈത്തണ്ടയിൽ കിടന്നിരുന്ന പഴകിയ ഹെൻറി സാൻഡോസ് വാച്ച് എൻ്റെ മെലിഞ്ഞ കൈത്തണ്ടയിൽ കെട്ടിത്തന്നപ്പോൾ വലിയൊരു മെഡൽ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ പ്രായത്തിൽ വാച്ച് കെട്ടിയാൽ കുട്ടികൾ അഹങ്കാരികളായി മാറുമെന്നുറച്ച് വിശ്വസിച്ചിരുന്ന എൻ്റെ പിതാവ് അത് തിരിച്ചു വാങ്ങാൻ അപ്പൂപ്പനോട് ആവശ്യപ്പെട്ടു. ഒന്നിലും വലിയ വികാരപ്രകടനങ്ങളൊന്നുമില്ലാതിരുന്ന അപ്പൂപ്പൻ്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൊരൈരാജ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള എൻ്റെ അവസാനത്തെ ഓർമ്മയാണത്. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഞാനൊരു കത്തെഴുതി. പ്രിയപ്പെട്ട അപ്പൂപ്പ, എന്തുകൊണ്ടാണ് സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങളൊരു തമിഴ് വാക്ക് പോലും ഉച്ചരിക്കാതിരുന്നത്? സ്വന്തം നാടിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? മറ്റു തമിഴ് മക്കളെപ്പോലെ ശക്തമായ വികാരപ്രകടനങ്ങളില്ലാതായത് എങ്ങനെയാണ്? ഇനിയും എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. ഒന്നിനും മറുപടി പറയാൻ നിങ്ങളില്ലല്ലോ എന്നോർക്കുമ്പോൾ തോന്നുന്ന ആ വല്ലായകയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാകില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിങ്ങളെവിടേക്കും മാഞ്ഞു പോയിട്ടില്ല. മലയാളികളെക്കാളും മലയാളിയായി നിങ്ങൾ ഈ മണ്ണിൽ തന്നെയുണ്ട്.
1: തമിഴൻ PF മാത്യൂസ് കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഡോക്ടർ സൗമ്യ PR ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം. ഓണച്ചൊല്ലുകൾ.
2: എന്തിനും ഏതിനും പഴഞ്ചൊല്ലുകൾ പറഞ്ഞിരുന്ന പഴയ തലമുറ അവരുടെ അനുഭവങ്ങളാണ് അതിലൂടെ പങ്കിട്ടത്. അതുകൊണ്ട് മലയാളിയുടെ പഴയകാല ഓണത്തെ പഴഞ്ചൊല്ലുകളിലൂടെ അനുസ്മരിക്കാം. കേരളത്തിൽ ആദ്യമായി പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. 1000 പഴഞ്ചൊല്ലെന്ന കൃതിയിൽ ഓണം സംബന്ധിച്ച ഒരേ ഒരു ചൊല്ലാണ് ഉൾപ്പെട്ടത്. മലയാള പഴഞ്ചൊല്ലുകൾ എന്ന പൈലോപോളിന്റെ പുസ്തകത്തിൽ 8 ഓണച്ചൊല്ലുകൾ ഉണ്ടായിരുന്നു. കാർഷിക കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് വളരെ മുമ്പ് തന്നെ ആരംഭിക്കണം. ധനുവിൽ നട്ടാൽ ധരണി മുഴുവൻ എന്ന ചൊല്ല് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓണക്കാലത്ത് നല്ല ലക്ഷണം തികഞ്ഞ കാഴ്ച

കുല സമർപ്പിക്കണമെങ്കിൽ ധനുമാസത്തിൽ തന്നെ വാഴ നട്ട് പരിപാലിക്കണമെന്നർത്ഥം. ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി എന്ന ചൊല്ലിൽ രണ്ടാം ഘട്ടം തയ്യാറെടുപ്പുണ്ട്. ഓണാട്ടൻ എന്നത് ഓണക്കാലത്ത് വിളവെടുപ്പിന് പാകമാകുന്ന നെൽവിത്താണ്. മേടമാസത്തിൽ വിത്തിട്ടാലേ ചിങ്ങത്തിൽ കൊയ്തെടുത്ത് നിറപുത്തരി ആഘോഷം ഗംഭീരമാക്കാൻ കഴിയും. ഓണത്തിന് ഉറുമ്പും കരുതും എന്ന ചൊല്ലിൽ ഓണം അത്രമേൽ തയ്യാറെടുപ്പ് ആവശ്യമുള്ള ആഘോഷമാണെന്ന് ഉറപ്പിക്കുന്നു. മുച്ചിങ്ങം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല. ചിങ്ങമാസം മൂന്നാം തീയതി മഴ പെയ്യുമെന്നും ആ മഴ കിട്ടിയില്ലെങ്കിൽ ഓണത്തിനായുള്ള വിളവെടുപ്പ് മോശമാകുമെന്നും കർഷകർ കരുതി. മഴയുടെ സ്വഭാവം മറ്റൊരു ചൊല്ലിലുമുണ്ട്. ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും. മഴയും വെയിലും മാറി മാറി വന്നാൽ കൃഷിക്ക് നല്ലതാണെന്ന സൂചനയാണ് അത്. ഓണത്തിന്റെ ഔദ്യോഗിക ആരംഭം അത്തം മുതലാണ്. അത്തം കറുത്താൽ ഓണം വെളുക്കും, അത്തം വെളുത്താൽ ഓണം കറുക്കും. ഈ ചൊല്ലും മഴയുടെ പ്രവചനം തന്നെ. അത്തപ്പൂവിടാൻ മുറ്റം വേണമെന്ന ചൊല്ല് എന്തു ചെയ്യണമെങ്കിലും സാഹചര്യം അനുകൂലമാകണം എന്ന സൂചന നൽകുന്നു. കാശിത്തുമ്പ പൂത്താൽ ഓണമായി എന്നാൽ നല്ല മാറ്റത്തിനായുള്ള ലക്ഷണം കണ്ടു തുടങ്ങി എന്നാണ്. അത്തപ്പത്തോണം വന്നെടുത്തിടോ നായരെ, ചോതി പുഴുങ്ങാൻ നെല്ലുതായോ എന്നതിൽ രണ്ട് ചൊല്ലുണ്ട്. അത്തം മുതൽ പത്താം ദിവസം തിരുവോണമെന്നതും ഓണത്തിന് പുന്നല്ലരിയുടെ ചോറുണ്ണമെങ്കിൽ ചോതി ദിവസം നെല്ല് പുഴുങ്ങി അരി കുത്തി ഉണക്കി വയ്ക്കണമെന്നതുമാണത്. അത്തം ചിത്തിര ചോതി, അന്തിക്കിത്തറ വറ്റ്, അതീ കൂട്ടാൻ താള്, അമ്മയുടെ മുഖത്തൊരു കുത്ത്, ഈ വരികൾ ഓണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വലിയ ആഘോഷമൊന്നുമില്ല എന്ന സൂചന നൽകുന്നു. രാത്രി വെള്ളം കൂടുതലുള്ള കഞ്ഞി മാത്രമാകും ഭക്ഷണം. കർക്കിടകം ബാക്കി വെച്ചുപോയ ചേമ്പിൻ താള് കറിയും കാണും. ഓണമെത്തിയിട്ടും വയറു നിറയെ കഴിക്കാൻ കിട്ടാത്തതിന്റെ സങ്കടവും ദേഷ്യവും അമ്മയോടാണ് കാണിക്കുക. അങ്ങാടിയിൽ തോറ്റാലും അമ്മയോടെന്നാണല്ലോ മലയാളിയുടെ ശീലം. അങ്ങനെയെങ്കിൽ ഓണം സമൃദ്ധമാകുന്നത് എന്നു മുതൽക്കാണ്? അതിന്റെ ഉത്തരം ഓണം വരാനൊരു മൂലം വേണമെന്ന ചൊല്ലിലുണ്ട്. ഓണം ആഘോഷിക്കാൻ ഒരു കാരണമുണ്ടാകണമെന്നും മൂലം നാളു മുതൽക്കാണ് ഓണത്തിരക്കുകൾ തുടങ്ങുക എന്നും അത് സൂചിപ്പിക്കുന്നു. അത്തം മുതൽ വട്ടത്തിലിട്ടിരുന്ന പൂക്കളം ചതുരാകൃതിയിൽ ഇട്ടു തുടങ്ങുന്നതും അന്ന് മുതലാണ്. ഉത്രാടമുച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം എന്നതിൽ ഓണസദ്യയ്ക്ക് ഇനി നേരത്തോടു നേരമേ ബാക്കിയുള്ളൂ എന്ന ആശങ്കയും. ഉത്രാട വിളക്ക് കണ്ടവന് ഓണസദ്യ ഉറപ്പ് എന്നാൽ അവസാന ഘട്ടം വരെയും തടസ്സങ്ങളില്ലാതെ എത്താൻ കഴിഞ്ഞാൽ അന്തിമ ഫലം അനുകൂലമായിരിക്കുമെന്നുമാണ്. ഓണമുണ്ണാൻ ഇലയിട്ടതുപോലെ എന്നാൽ നേരം പുലരാനുള്ള കാത്തിരിപ്പ് മാത്രമേ ഓണത്തിനിനി ബാക്കിയുള്ളൂ എന്ന് സാരം. ഓണപ്പാച്ചിലിൽ ഉപ്പേരി കരിഞ്ഞു എന്ന ചൊല്ലിൽ ഉത്രാടപ്പാച്ചിൽ പോലെ തിരക്കിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. ഓണപ്പുലരി വിരിഞ്ഞാൽ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഓണത്തിനല്ലയോ ഓണപ്പുടവ എന്ന ചൊല്ല് ഓണക്കോടി സമ്മാനിക്കുന്ന പതിവിനെ കുറിക്കുന്നു. പണ്ടത്തെ ശരാശരി മലയാളി വർഷത്തിലൊരിക്കലേ പുതുവസ്ത്രം വാങ്ങിയിരുന്നുള്ളൂ. അത് തീർച്ചയായും ഓണത്തിനാണ്. വാങ്ങുന്ന വസ്ത്രം എന്തുതന്നെ ആയിരുന്നാലും ഓണക്കോടി അഥവാ ഓണപ്പുടവ എന്നാണ് അതിനെ വിളിച്ചത്. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണല്ലോ മലയാളിയുടെ ഓണപ്രമാണം. വിൽക്കാനൊന്നുമില്ലെങ്കിലോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പ്രമാണവും സ്വീകാര്യം. എന്നാലും ആഘോഷം മുടക്കാൻ പാടില്ല. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ആയേക്കുമെങ്കിലും ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി എന്നതാണ് നയം. ഉണ്ണുന്നെങ്കിൽ അത് മൃഷ്ടാനം, അല്ലെങ്കിൽ ഉപവാസമാണെന്ന് കരുതും. അത്രയും പ്രധാനമാണ് സദ്യവട്ടം. ഉണ്ടറിയണം ഓണമെന്നാണല്ലോ പറയാറുള്ളത്. ഓണമുണ്ട വയറേ ചൂള പാടുകയുള്ളൂ. അരവയർ മാത്രമുണ്ടിരുന്ന മലയാളി വയർ നിറയെ ഭക്ഷണം കഴിച്ചത് ഓണനാളുകളിലായിരുന്നു. ഭക്ഷണം തൃപ്തിയോടെ കഴിച്ചതിന്റെ അടയാളമായ ഏമ്പക്കം അന്നു മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ അതുപോലും ഇല്ലാത്തവരുടെ അവസ്ഥയോ? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. സദ്യ ഒരിക്കലും ദരിദ്രന്റെ ഭക്ഷണമായിരുന്നില്ല എന്ന ചരിത്രം ഓർമ്മിക്കുകയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പൂച്ചയ്ക്ക് വയറുവേദന എന്ന ചൊല്ല്, നിത്യവും മത്സ്യമാംസാദികൾ കഴിക്കുന്ന പൂച്ചയ്ക്ക് സദ്യ എന്ന സസ്യഭക്ഷണം ഇഷ്ടപ്പെടില്ല എന്ന് വെളിപ്പെടുത്തുന്നു. സസ്യേതര ഭക്ഷണം സദ്യയിൽ വിളമ്പുന്ന പ്രദേശത്തുള്ള പൂച്ചയ്ക്ക് എന്തായാലും ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി പൂച്ചയിലേക്ക് വഴുതുന്നത് കണ്ടാൽ പഴമക്കാർ ചോദിക്കും, ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം? ഓണം പ്രധാനവും ബാക്കിയെല്ലാം അപ്രധാനവുമെന്ന് മലയാളി പണ്ടേ നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓണത്തേക്കാൾ വലിയ വാവില്ല. ഇത് ഓണനിലാവിനെ കുറിക്കുന്നു. തൃക്കാർത്തിക ഉൾപ്പെടെ പൗർണമി വാവ് ദിവസങ്ങൾ പ്രധാനമാണെങ്കിലും അതൊന്നും ഓണനിലാവ് പോലെ എല്ലാവരുടേതുമല്ല. ഓണം പോലെയാണോ തിരുവാതിര? ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ? എന്നീ ചൊല്ലുകളും ഓണപ്രധാനമെന്ന് ഉറപ്പിക്കുന്നു.
ഓണം മുഴക്കോല് പോലെ എന്നതിൽ ഓണം എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണ നാളിൽ കൃത്യമായി എത്തുന്നു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്.

0: ആ വരവിനും പോക്കിനും ഒരു ക്രമമുണ്ട്. ഒന്നാം ഓണം നല്ലോണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം മുക്കിയും മൂളി, നാലാം ഓണം നക്കിയും തുടച്ചും, അഞ്ചാം ഓണം പിഞ്ചോണം, ആറാം ഓണം അരിവാളും വള്ളിയും. ഒന്നാം ഓണം ഉത്രാട ദിനമാണ്. സദ്യക്കുള്ള വിഭവങ്ങൾ പലതും അന്ന് തയ്യാറാകും. അത് ചൂടോടെ വിളമ്പുന്നതിനാൽ അന്ന് മുതൽ ഓണം തുടങ്ങും. രണ്ടാം ഓണം തിരുവോണമാണ്. ഓണക്കോടി ഉടുത്തും സദ്യ കഴിച്ചും ഓണക്കളി കളിച്ചുമൊക്കെ ഓണം കൊണ്ടാടുന്നത് കണ്ടറിയേണ്ടതു തന്നെ. ഓണമുണ്ടവൻ ഉലക്കയും വിഴുങ്ങുമെന്ന ചൊല്ല് സദ്യയുടെ സമൃദ്ധി ആഘോഷിക്കുന്നു. അടപ്രഥമനില്ലാത്ത ഓണസദ്യയോ എന്നതിൽ സദ്യയുടെ പൂർണ്ണത പായസം കഴിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നും പറഞ്ഞുവെക്കുന്നു. സദ്യ കഴിഞ്ഞാലുടൻ കറികളെല്ലാം കൂട്ടിക്കലർത്തി വെക്കും. അവിട്ടം നാൾ പുലരുമ്പോൾ അത് കുറുകും. ചൂടാക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. അതാണ് അവിട്ടക്കട്ട ചവിട്ടിപ്പൊട്ടിക്കണം എന്ന് പറയുന്നത്. കഴിക്കുന്ന ആൾക്ക് മികച്ച ആരോഗ്യമുണ്ടാകുമെന്ന സൂചന അതിലുണ്ട്. ഓണത്തിന്റെ ചോറ് ചതയത്തിന് കഞ്ഞി എന്ന പറച്ചില് പോലെ നാലാം ഓണമായ ചതയമാകുമ്പോൾ ഓണക്കറികൾ തീരും. ഇനി കിട്ടില്ലെന്നറിയുമ്പോൾ എന്തിനോടും കൊതി തോന്നും. കുറച്ച് കഞ്ഞി വെച്ച് ചട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറികളുടെ അവശിഷ്ടം പോലും നക്കിത്തുടച്ച് കഴിക്കും. അഞ്ചാം ഓണദിനം ബാക്കിയുള്ള അരി കൂടി വേവിച്ച് കഞ്ഞിയാക്കും. അതും മുഴുപട്ടണിക്കാർക്ക് ഓണം തന്നെയാണ്. ആറാം ഓണമാകുമ്പോഴേക്കും അരിവാളെടുത്ത് പറമ്പിൽ പോയി ഭക്ഷ്യയോഗ്യമായ ഇലകൾ പറിച്ചുകൊണ്ടുവന്ന് കഴിച്ചു തുടങ്ങും. പൂർണമായും അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി എന്ന് സാരം. ഓണപ്പതിനാലാം നാൾ ചതുരംഗം എന്ന് പറയാറുണ്ട്. തിരുവോണം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല എന്നും. ആഘോഷം കഴിഞ്ഞാൽ സാധാരണ ജീവിതം. ഓണം കഴിഞ്ഞാൽ ഒട്ടകം പോലെ എന്ന ചൊല്ലിൽ ഓണക്കാലത്ത് ഒരുപാട് ആഹാരം കഴിച്ച് സമൃദ്ധിയിലായിരുന്നവർ തൊട്ടടുത്ത മാസം പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എത്ര വലിയ സമ്പന്നനായിരുന്നാലും തുലാപ്പത്തിൽ ഓണം കഴിഞ്ഞു. ഓണത്തിന് കൊയ്ത് കിട്ടിയ നെല്ലും സമ്പാദ്യവുമെല്ലാം അപ്പോഴേക്കും വീടുകളിൽ തീർന്നിരിക്കും. ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന അവസ്ഥ വരുമ്പോൾ ഏഴോണവും ചിങ്ങത്തിലെ ഓണവും ഒരുമിച്ചു വന്നാലോ എന്ന ചൊല്ലുകൊണ്ട് മലയാളി കാര്യം സാധിക്കും. ഓണമൊന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സങ്കല്പം. തിരുവോണത്തിനില്ലാത്തത് തിരുവാതിരയ്ക്കില്ല, തിരുവോണത്തിനില്ലാത്തത് തീക്കൊള്ളിക്കോ, ഓണത്തിനില്ലാത്തതോ ചങ്ക്രാന്തിക്ക് എന്നീ ചൊല്ലുകൾ ഓണമാണ് വലുത്, അതില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നു. ഓണത്തിന് പോയാൽ തിരുവാതിരയ്ക്ക് പിടിക്കാമെന്നത് ഒരു നല്ല അവസരം നഷ്ടപ്പെട്ടാൽ അടുത്ത അവസരത്തിനായി ശ്രമിക്കാമെന്ന പ്രത്യാശ സമ്മാനിക്കുന്നു. ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ പപ്പടത്തിന്റെ ആവശ്യമില്ല എന്ന ചൊല്ലിന്റെ അർത്ഥം ഏതൊരു കാര്യവും കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഒരു വിലയുമില്ല എന്നാണ്. ഓണപ്പാട്ടിന് ഈണം കൂട്ടേണ്ടതില്ല എന്നാൽ എല്ലാവർക്കും അറിയാവുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നർത്ഥം. ഓണച്ചൊല്ലുകൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് സ്മരണ പുതുക്കൽ മാത്രമായിരുന്നു ലക്ഷ്യം.
1: ഓണച്ചൊല്ലുകൾ ഡോക്ടർ സൗമ്യ പി ആർ ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ഡോക്ടർ പൂജ പി ബാലസുന്ദരം സ്വന്തം കവിതകൾ ചൊല്ലുന്നു.
2: പുതുവർഷം തിരക്കുകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു, ഞാനിന്നു കണക്കെടുപ്പിൻ വരിച്ചാർത്തുമായി

നിൽക്കുമ്പോൾ ഏതു കൊതിയെ തടുത്തിടാൻ വീണ്ടുമീ മൗനമുടമ്പടിയാക്കി പ്രിയ സഖേ.

ഓർക്കരുത് ഓർമ്മകൾ മുള്ളുപോൽ, മുന്നോട്ടും പിന്നോട്ടും നീങ്ങിയാൽ വേദനച്ചാലുകൾ തീർക്കുവാൻ മാത്രമായി നിൽക്കുന്ന മുള്ളിൻ മുനകൾ പോൽ തീഷ്ണം അരോചകം. ഓർക്കരുത് ഓർമ്മകൾ മുള്ളുപോൽ മുന്നോട്ട്

ചരണം വിളിയാൽ മറക്കുവാൻ എല്ലാം മറയ്ക്കുവാൻ കഴിയാതെ മനമിടറി നിന്നിട്ടുടലുവിറയ്ക്കുമ്പോൾ കേൾക്കുന്നു വീണ്ടുമൊരു വായ്ത്താരി.

0: ഡോക്ടർ പൂജ പി ബാലസുന്ദരം സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
1: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
3: ഷോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
4: ഇനി ബാറ്ററി ഒന്നും വേണ്ടെന്നേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
3: വേവ്സ് ആപ്പോ?
4: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
3: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
4: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്.
5: അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഉസ്താദ് വിലായത്ത് ഹുസൈൻ ഖാൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം.

ഉസ്താദ് വിലായത്ത് ഹുസൈൻ ഖാൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിയിൽ നിങ്ങൾ കേട്ടത് രാഗ് ജോഗ്. കച്ചേരിയിൽ അവസാനമായി രാഗ് ബാഗേശ്രീ ബഹാർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉസ്താദ് വിലായത്ത് ഹുസൈൻ ഖാൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കൂടെ പാടിയത് ഉസ്താദ് യൂനുസ് ഹുസൈൻ ഖാൻ.
1: ആച്ചിക്ക് വേദനയുണ്ട്,
2: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേ പൊളിച്ച തമാശ.
3: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
4: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
3: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 59:25. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.